0: ശുഭദിന ചിന്തകൾ.
1: മൂടില്ല, ഒന്നിനൊരു ഉഷാറില്ല, മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല, വല്ലാത്തൊരു ദിവസം, മോശം ദിവസം, ഇതൊക്കെ ചില ദിവസങ്ങളിൽ നാം പറയാറുള്ളതാണ്, പരിതപിക്കാറുള്ളതാണ്. ഇന്നൊന്നിനും തോന്നണില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യവുമാകാം. പക്ഷേ ആ മടുപ്പ് തകർക്കേണ്ടതും മുറിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ മാത്രം ബാധ്യത. മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രതീക്ഷ കൊണ്ടും കർത്തവ്യങ്ങൾ കൊണ്ടും കടമകൾ കൊണ്ടും ആ മടുപ്പിൻ്റെ മൂടുപടത്തെ നമുക്ക് വലിച്ചു കീറാനാവും, ദൂരേക്ക് എറിഞ്ഞു കളയാനാവും. നാം തിരിച്ചറിയേണ്ടത് ഓരോ ദിവസവും നന്ദിപൂർവമായ സ്മരണയോടെ വേണം ആരംഭിക്കാൻ. ജീവനാകുന്ന, ആരോഗ്യമാകുന്ന, ഇക്കാണുന്ന സന്തോഷമാകുന്ന എല്ലാം നൽകുന്ന ഒരു പ്രഭാതം നമ്മിലേക്ക് വരുമ്പോൾ അതിനെ നന്ദിപൂർവം സ്മരിച്ചുകൊണ്ട് വേണം ഉണരാൻ. അതുകൊണ്ട് തന്നെയാണ് പല വിശ്വാസങ്ങളിലും ഉണർന്നാലുടൻ തന്നെ ചൊല്ലേണ്ട ശ്ലോകങ്ങളും പ്രാർത്ഥനകളും ഒക്കെ മനുഷ്യരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ശ്ലോകങ്ങളും വാക്യങ്ങളും ചൊല്ലുവാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദിവസത്തിൻ്റെ മനോഹാരിത ഉൾക്കൊള്ളാനുള്ള ഒരു രൂപഭാവം ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ തുടങ്ങിയാൽ ഏത് മുഷിപ്പുള്ള ദിവസത്തിലും ഏത് മടുപ്പുള്ള ദിവസത്തിലും തിളങ്ങുന്ന ഒരു രേഖ നമുക്കെവിടെയെങ്കിലും കാണാൻ കഴിയും. ആ രേഖയിലേക്ക് നാം പ്രവേശിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മടുപ്പാകെ മാറും. ചിലപ്പോൾ ആ രേഖ നല്ലൊരു പുസ്തകമാകാം, ചിലപ്പോൾ ഒരു സേവനമാകാം, ചിലപ്പോൾ ചില ഓർമ്മകളാകാം, ചില കൂടിക്കാഴ്ചകളാകാം, ചില സന്തോഷങ്ങളാകാം, ചില വാട്സപ്പ് മെസ്സേജുകളാകാം. ഇങ്ങനെയൊക്കെ അതിന് വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. അത് തിരിച്ചറിയാവുന്നത് നമുക്ക് മാത്രമാണെന്ന് മറക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ മുഷിപ്പും മടുപ്പും നമുക്ക് വലിച്ച് ദൂരേക്കെറിയാം. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നല്ല ഊർജ്ജസ്വലമായി ഓരോ പ്രഭാതത്തെയും കരുത്തുള്ള പ്രഭാതങ്ങളാക്കി മാറ്റാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേനാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സാങ്കേതികവിദ്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസനത്തിന് ഉപാധിയായി മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയെന്ന നിലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഏറെ സാധ്യതകളുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിന് സാങ്കേതികവിദ്യയിലൂന്നിയ പരിഹാരങ്ങൾ ആവശ്യമാണെന്നും തട്ടിപ്പ് കോളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപയോക്താക്കൾക്ക് നിരന്തരമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതികവിദ്യകൾക്ക് ആഗോള നിലവാരങ്ങളും പൊതുവായ ചട്ടങ്ങളും രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
0: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം MSME മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതും അടുത്ത തലമുറയിലെ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് സുപ്രധാന ചുവടുവയ്പ്പുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തനം വിപുലീകരിക്കാനും നൂതന സാങ്കേതികവിദ്യകൾ സ്വീകരിക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആഗോള വിപണികളിൽ പ്രവേശിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാരുടെ സംഘം കമ്മീഷനെ കണ്ട് നിവേദനം നൽകാൻ ആഗ്രഹിക്കുന്നതായി ഡൽഹി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതായി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 240 MPമാരടങ്ങുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്താനാണ് അഭ്യർത്ഥനയുണ്ടായതെന്നും പാർലമെന്റ് ഹൌസ് അനക്സായിരുന്നു ഇതിനായി നിർദ്ദേശിച്ച സ്ഥലമെന്നും ഡൽഹി പോലീസ് DCP അറിയിച്ചു. ഈ അഭ്യർത്ഥന അസാധാരണമാണെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് നടക്കാറുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയും തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപിന്തുണ നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഗുണകരമല്ലെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും പ്രിയങ്കാഗാന്ധി MPയെയും കൈയേറ്റം ചെയ്ത കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധവും പൌരാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും അറസ്റ്റുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് BJP കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MPമാർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഗൌരവതരമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളെ അടിച്ചമർത്തിക്കൊണ്ടല്ലെന്നും കമ്മീഷന്റെ നിഷ്പക്ഷതയും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കപ്പെടേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നും പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിരുന്നുവെന്ന അവകാശവാദത്തിൽ കോൺഗ്രസിനെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും വിമർശിച്ച് BJP. പ്രതിപക്ഷത്തുനിന്ന് കൂടി യാതൊരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ബിജെപി ദേശീയ വക്താവ് ഡോക്ടർ സുധാൻഷു ത്രിവേദി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ എത്തിയ രാഹുൽഗാന്ധിയെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടി ജനാധിപത്യത്തെ ചവിട്ടിയരക്കലാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും എംപിമാരെയും കാണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാജ്യത്തെ ജനങ്ങളോട് പ്രകടിപ്പിക്കുന്ന വെല്ലുവിളിയാണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു. ജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് വെർച്വലായി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി എം ലിജു സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും മന്ത്രി എം ലിജു പറഞ്ഞു. കെഎസ്ആർടിസി ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടികളുമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് ബസ്സുകളിലെ ഓൺലൈൻ ടിക്കറ്റിംഗിൽ വയോജനങ്ങൾക്ക് കൂടി സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം കെഎസ്ആർടിസി അറിയിച്ചത്. കെഎസ്ആർടിസി ബസ്സുകളിൽ വയോജനങ്ങൾക്കുള്ള സീറ്റുകൾ അവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള കർശന നടപടികൾക്കും തുടക്കം കുറിക്കും. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നതും പരിഗണിക്കുമെന്നും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്.
0: എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് കെഎസ്ആർടിസി ബസ് വാങ്ങാൻ ഗവൺമെന്റ് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ എംഎൽഎ കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിക്ക് കൈമാറി. ജനപ്രതിനിധികളുമായി ആലോചിച്ച് ബസിന്റെ റൂട്ട് പിന്നീട് തീരുമാനിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ലക്നൌവിൽ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം അനായാസം മറികടന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാമൊന്നായ 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സൌകര്യമുണ്ട്.
3: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മുതൽ ബുക്കിംഗ് ആരംഭിക്കും. ഇതുവരെ 190 മുറികളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന സംവിധാനമാണിത്. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് മുറികൾ ബുക്ക് ചെയ്യാനാവുക. ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പണം അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ രേഖകൾ സഹിതം പരാതി അറിയിക്കാനുള്ള സംവിധാനവും ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴിയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താനാവുക.
0: സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാ ജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ടെ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി യാത്രയുടെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. ശേഷം ബൈക്ക് റാലി നടത്തും. ബൈക്ക് റാലിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. ബിജെപി അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബിൻ നയിക്കുന്ന സേവാ ജ്യോതി യാത്രയോടനുബന്ധിച്ച് എറണാകുളം സിറ്റി ജില്ലയുടെ സേവാ ജ്യോതി യാത്ര തൃപ്പൂണിത്തുറയിൽ ഇന്ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡീശൻ. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം.

0: ചേട്ടൻ, നമ്മുടെ കൊച്ചുരാമന് തലയ്ക്ക് അസുഖം വല്ലതും ഉണ്ടോ?
1: എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം വന്നത്?
0: എന്നോട് വന്ന് ചോദിക്കുവാ. ഒന്നാം സമ്മാനം ഭാഗ്യക്കുറി അടിച്ച കയ്യിൽ എത്ര കിട്ടുമെന്ന്, ടാക്സ് കഴിച്ച് ബാക്കി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു.
1: ഇന്നൊന്നും ചോദിച്ചില്ലയോ?
0: ഉടനെ ചോദിച്ച് ഒന്നാം സമ്മാനം കിട്ടിയ ടിക്കറ്റ് വിൽക്കുന്ന ആളിന് കമ്മീഷൻ എന്തോ കിട്ടുമെന്നു.
1: എടോ കൊച്ചരാമൻ ഇതും ചോദിക്കും, ഇതിന്റെ അപ്പുറവും ചോദിക്കും. ആരേലും എന്തേലും സാധനം വാങ്ങിയാലും വിറ്റാലും എത്ര രൂപയ്ക്ക് വാങ്ങി എത്ര രൂപയ്ക്ക് വിറ്റു എന്ന് കൊച്ചരാമൻ തിരക്കും.
0: അത് കൊള്ളാമല്ലോ.
1: ന്യൂജൻ പിള്ളേരെ, പുതിയ ബൈക്ക് വാങ്ങിയാൽ പുതിയതിന്റെ വിലയും തിരക്കും, പഴയ വണ്ടി വിറ്റപ്പോ എന്തോ കിട്ടുന്നതും തിരക്കും.
0: പാക്കിന്റെ രാഘവന്റെ പശുവിനെ വിറ്റായിരുന്നു, അക്കാര്യം പറഞ്ഞു വിടേണ്ടതായിരുന്നു.
1: അയ്യോ, അറിഞ്ഞാ ഉടനെ പോവും. വിറ്റ വിലയും കിട്ടിക്കൊണ്ടിരുന്ന പാലിന്റെ അളവും ചോദിക്കും.
0: ഇങ്ങനെ തിരക്കി നടന്നാലേ കൊച്ചുരാമൻ എന്തോ കിട്ടും.
1: ഒരു നേട്ടവും ഇല്ല, ഒരു സുഖം.
0: എന്ന് വെച്ചാ വേറെ ജോലിയൊന്നും ഇല്ല, മക്കള് രണ്ടും പണിക്ക് പോകും, സമയാസമയം വീട്ടിൽ ചെന്ന് ഭക്ഷണവും കഴിച്ചോണ്ടിരുന്നാ മതിയല്ലോ.
1: അതെ, ഈ ഗ്രാമത്തിൽ ആര് വസ്തു വിറ്റാലും വാങ്ങിയാലും ഉടനെ പോയി വിലവരം തിരക്കും.
0: നഷ്ടം ലാഭം വല്ലതും പറയുവോ?
1: അതൊന്നുമില്ല, രാമിന്റെ ഏറ്റവും സുധാകരന്റെ പഴയ വീട് വാടകയ്ക്ക് കൊടുത്തു. പിറ്റേ ദിവസം ചെന്ന് മാസം കിട്ടുന്ന വാടകയും ഡിപ്പോസിറ്റ് തുകയും കൊച്ചുരാമൻ തിരക്കി.
2: നിങ്ങളുടെ വീടും വസ്തു സമ്പാദ്യം ഒക്കെ ആർക്കും എഴുതി വെച്ചിട്ടുണ്ടോ?
0: ആർക്കും എഴുതി വെച്ചില്ല, നിന്റെ പേരിൽ എഴുതി വെക്കണമെന്ന ആഗ്രഹം പിന്നെ അല്ലാതെ.
1: രവി, രാവിലെ നീ വന്ന് ഞങ്ങളുടെ കുടുംബകാരൻ ചോദിക്കുന്ന എന്തിനാ?
0: എന്താടാ ചിരിക്കുന്നേ?
1: ഏതാണ്ട് കാര്യം ഉണ്ടല്ലോ.
2: അമ്മാവ, ഞങ്ങളുടെ വാടിയിട്ടല്ല ശംഖു കൊച്ചാട്ടം മരിച്ച അറിഞ്ഞില്ലായിരുന്നോ?
1: മരിച്ച് സഞ്ജയനും കഴിഞ്ഞിട്ട് ഒരാഴ്ചയായല്ലോ.
0: എന്താടാ സ്വത്തിനെ സംബന്ധിച്ച് മക്കൾ തമ്മിൽ തർക്കമല്ലോ ഉണ്ടായോ?
1: തർക്കം വരേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ 8 സെന്റ് വസ്തുവും വീടും ഇളയ പെണ്ണിന്റെ പേര് എഴുതി വെച്ചിരിക്കുക.
2: അതെല്ലാവർക്കും അറിയാമല്ലോ അമ്മാവാ. പക്ഷെ ബാങ്കിൽ കിടക്കുന്ന തുകയുടെ അവകാശി ആരാണെന്ന് അറിയാവോ?
1: ആർക്കാ?
2: എല്ലാരും കൂടെ ചേർന്ന് ശംഖു കൊച്ചാട്ടന്റെ അലമാരിയും മേശയൊക്കെ തുറന്നു പരിശോധിച്ചു.
1: ഓ, സ്ഥിര നിക്ഷേപം നടത്തിയ കാശിന്റെ സർട്ടിഫിക്കറ്റ് തപ്പി നോക്കിയതായിരിക്കും.
2: സർട്ടിഫിക്കറ്റ് ഒന്നും അവിടുന്ന് കിട്ടിയില്ല, പാസ്ബുക്ക് കിട്ടി. മരിക്കുന്നതിന്റെ തലേ ദിവസം എടുത്ത തുക ഒരേ പാസ്ബുക്കിലുണ്ടായിരുന്നു.
0: ബാക്കിയുള്ള തുകയ്ക്ക് ആരാ അവകാശം ഇന്ന് ബാങ്കിൽ ചെന്ന് തിരക്കട്ടെ?
2: ഓ, തിരക്കണ്ട ആവശ്യമൊന്നുമില്ല, കഷ്ടിച്ചൊരു 3000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ.
0: അയ്യോ, മാസാമാസം നല്ല തുക പെൻഷൻ മേടിച്ചാളല്ലയോ?
2: അതെ, അവസാനം ശംഖു കൊച്ചാടന്റെ ഡയറി എടുത്ത് നോക്കിയപ്പോഴാ അറിയുന്നേ മാസാമാസം നല്ലൊരു തുക വീതം പല അനാഥ മന്ദിരത്തിലേക്ക് അയച്ചിരുന്നു.
1: അത് ശരി, എല്ലാ മാസവും 2-3 തവണ എവിടെങ്കിലും ഒക്കെ യാത്ര പോവും. എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ ദാ വരുന്നു മാത്രമേ മറുപടി പറയത്തുള്ളായിരുന്നു.
2: എന്തോ ആയാലും ഒരു തുകയെ ആർക്കും കിട്ടാനില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ മക്കളും മരുമക്കളും ഒക്കെ അങ്ങ് മടങ്ങിപ്പോയി.
0: ഒരർത്ഥത്തിൽ ശംഖു ചെയ്ത് നല്ല കാര്യവാ, മിച്ചം വന്ന തുക സമ്പാദിച്ചു കൂട്ടിയിരുന്നെങ്കിലേ എന്തായിരിക്കും സ്ഥിതി?
2: വഴക്ക് നടക്കും.
1: വഴക്ക് മാത്രമല്ല, കേസും നടക്കും, കോടതിയിലും പോകേണ്ടി വരും.
0: ഇങ്ങനെ ദാനം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഈ നാട്ടിൽ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു.
1: എന്തിനാ അറിയിക്കുന്നേ? മക്കളെ വളർത്തി, പഠിപ്പിച്ചു, വിവാഹം കഴിപ്പിച്ചു വിട്ടു. പിന്നുള്ള കാര്യം ശംഖുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ജീവിച്ചു. പിന്നെ
0: ഇനിയും സമ്പാദിച്ചു കൂട്ടണ്ടാകുന്ന അങ്ങ് തീരുമാനിച്ചു. അർത്ഥം അനർത്ഥമാണെന്ന് അറിയുന്നോർ വിവേകമായി ഇത് ചെയ്തിടും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ, നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ മാത്രം സ്വാതിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഞ്ചരിച്ചാലോ, കുറേ കാര്യങ്ങളൊക്കെ പറയണം. ചിലപ്പോഴൊക്കെ വളരെ ഗൗരവപരമായിട്ട് കാണേണ്ട കാര്യങ്ങളും ചിലപ്പോഴൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാണ് നമ്മുടെ ഓണാട്ടുകര പാസഞ്ചറിലൂടെ നമ്മളിങ്ങനെ പോകുന്നത്. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഇത്രയും യാത്ര ചെയ്യുന്ന ഒരു ഒരു ഒരു വാഹനം വേറെ ഉണ്ടോ? ഏ ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി സഞ്ചരിക്കാം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഏറ്റവും സുന്ദരമായിട്ടുള്ള ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കഥ പറയാനും കാര്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് ഞാൻ സ്വാതിയും. ഏറ്റവും നല്ല പാട്ടുകൾ, ഈ യാത്രയ്ക്ക് മനോഹര ഗാനങ്ങളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് ശരത്തും കൂടെയുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9444700912. അപ്പം ഞാൻ കേട്ട ഒരു കേട്ട പാതി കേൾക്കാത്ത പാതി എന്നൊക്കെ പറഞ്ഞില്ല, ഞാൻ കേട്ട ഒരു കുഞ്ഞിക്കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒരിക്കല് കുറേ പന്നികൾ, ഒരു എന്താ പറയുക, പന്നികൾ ഒന്നിച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു സ്ഥലം കഥ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേരെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആഘോഷത്തിൽ സന്തോഷത്തിൽ അവരുടേതായ ലോകത്തിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു കർഷകൻ ഒരു അരയന്നത്തെ കൊണ്ടുവന്ന് ഇവരുടെ ഒരു കൂട്ടത്തിൽ കൊണ്ടിടുകയുണ്ടായി. ഈ പന്നികളെല്ലാം കൂടി ഇങ്ങനെ അഴുക്കിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അശ്രദ്ധമായി നടക്കുന്ന ഒരു സ്ഥലത്തോട്ട് ഒരു അരയന്നത്തെ കൊണ്ട് ഇടുകയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് അരയണത് അവിടെ ചെന്നിട്ടും ആ അഴുക്കി ചെന്നിട്ടും വളരെ വൃത്തിയായിട്ടിരിക്കാനും അഴുക്കിൽ നിന്നൊക്കെ മാറാനും കുറച്ചുകൂടി സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പിലൂടെയാണ് അരയണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ കൂട്ടത്തിലിങ്ങനെ നിസ്സാരമായുള്ള വിഷയമായിട്ട് സാമട്ട് നടക്കുന്ന ഈ പന്നിക്കുണ്ടല്ലോ, പെട്ടെന്നൊരു ഒരു ബോധോദയം പോലെ കണ്ടോ, അവൻ എത്ര വെളുത്തായിരിക്കണേ, ഓക്കെ അവന് എത്ര മെലിഞ്ഞ്, അവൻ ഞങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കി എത്ര ഫാറ്റി ആയിട്ടുള്ള ബോഡി ചെയ്തു, മൂക്കാണെങ്കിൽ ചപ്പിയിരിക്കുന്നു, എങ്ങനെ പറയുന്നു, അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് അയ്യോ അവനെ നോക്കി അവൻ എന്തെല്ലാം ഉണ്ട്, അവൻ്റെ ആ ഒരു ഭംഗി, അവൻ്റെ ആ ഒരു വൃത്തി, അവൻ്റെ ഒരു നടത്തം കണ്ടോ, ഞാനിങ്ങനെ വണ്ണമുണ്ട്, എനിക്ക് അത്ര ഭംഗിയില്ല, ഞാനീ അഴുക്കി കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം പന്നിക്ക് കുറച്ച് ഇച്ചിരി ആലോചിച്ച്, ഓക്കെ ഞാനിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഞാൻ നാളെ മുതൽ വൃത്തിയൊക്കെ തീരുമാനിച്ചു. ഇനി അടുത്ത കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ആയാലോ, ഇനി ഇതുപോലെ മാറും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ പന്നി പട്ടിണി കിടക്കാൻ തുടങ്ങി. പട്ടിണി കിടന്ന് ഓരോ ദിവസവും നോക്കും, ഞാൻ ദാ അരേ അരയിനത്തെ പോലെ ഭംഗിയുള്ളവനായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. സ്വയം വിചാരിച്ച് ചിലപ്പോൾ ഒക്കെ ദുഃഖം തോന്നും, എന്താ അവനങ്ങനെ വന്നേ, അവനെന്താ അങ്ങനെ കിട്ടിയേ, ഇങ്ങനെ ചിന്തിച്ച് ഒരു ദിവസം പന്നി ചത്തുപോയി. അപ്പോൾ ഈ ഇത് നിസ്സാരമായിട്ടുള്ളൊരു റീൽസിൽ കണ്ടൊരു സംഭവമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില ആളുകളെ നോക്കിയിട്ട് നമ്മുടെ ലൈഫായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. കണ്ടോ അവന് കാറുണ്ട്, അവന് എത്ര വലിയ ഇതുണ്ട്, അവന് ഇത് അത് ഇത് എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെന്താണ്, നമ്മുടെ പരിമിതികൾ എന്താണ്, നമ്മുടെ പരിമിതിക്കുള്ളിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള നമ്മളെ കാണാതെ എപ്പോഴും ഒരു മനുഷ്യനും സ്വസ്ഥത കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിനെ അവനേക്കാൾ അല്ലെങ്കിൽ വേറൊരു കാറ്റഗറിയിലുള്ള ഒരാളെ പറ്റി ആളോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളെ, നിങ്ങളുടെ സത്വത്തെ മറ്റാരുമായും കമ്പയർ ചെയ്യരുത് എന്ന് തന്നെയാണ് ഈ ഒരു ദിവസം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള. ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ ഏവർക്കും സാധിക്കട്ടെ. നമുക്ക് വേറൊരാളായി മാറാൻ സാധിക്കില്ല, നമുക്ക് നമ്മളായിട്ട് തന്നെ നമ്മളെ തിരുത്തി ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ചർച്ച നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നാണ് കേട്ടോ. പലപ്പോഴും ഇന്നിപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോരോ ഓൺലൈൻ ന്യൂസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എപ്പോഴും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ രക്ഷകർത്താക്കൾക്കും എൻ്റെ ഒരു സ്കൂളിലൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറക്കി വിടാനും വീട്ടിൽ തന്നെ സുരക്ഷിതരാണോ എപ്പോഴും ഒരു ആകുലതയാണ്. പണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഇത്ര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, റിപ്പോർട്ടുകളും കണക്കുകളൊക്കെ തുടരെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും ഞെട്ടിപ്പോകും. നമ്മുടെ നാട്ടിൽ സമ്പൂർണ്ണ സാക്ഷരരാണ് നമ്മളെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഒരു വിവേകമില്ലാതെ അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ആക്രമിക്കപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ പോലും പുറലോകം അറിയാത്ത തരത്തിൽ കുട്ടികൾ ആക്രമിക്കപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങൾ സമാധാനമായി ഉറങ്ങുന്ന ഒരു രക്ഷകർത്താവാണോ? ചർച്ച നമുക്ക് തുടർന്നാലോ ഉറപ്പായിട്ടും വിളിക്കണം. കണക്കുകളും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഇങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞെട്ടിപ്പോയി. എന്തായാലും ചർച്ച നമുക്ക് തുടരാം. ഇടവേളയ്ക്ക് ശേഷം
വേഗം തിരികെ എത്താം. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ? സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 9544-7001 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരാണോ? നമ്മൾ ഓൺലൈൻ ലോകത്തെയൊന്നും അവഗണിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഓൺലൈൻ സേഫ്റ്റി എപ്പോഴും നോക്കണം. ഇന്ന് കുട്ടികളുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഡിജിറ്റൽ ലോകത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ചാറ്റ്, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഗെയിംസ്, വീഡിയോ പ്ലാറ്റ്ഫോംസ്, പ്രൈവറ്റ് മെസ്സേജിംഗ്, ഇവയെല്ലാം കുട്ടികളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സേഫ്റ്റി എന്നത് ഫോൺ കൊടുക്കരുത് എന്നൊരു ഒറ്റ വാചകത്തിൽ തീരുന്നൊരു കാര്യമല്ല കേട്ടോ. കുട്ടികൾക്ക് എന്താണ് സേഫ്, എന്താണ് അൺസേഫ്, ആരെ വിശ്വസിക്കാം, അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ ആരോട് പറയണം, ഓൺലൈനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തെളിവുകൾ ഇല്ലാതാക്കുന്നതിന് മുൻപ് വിശ്വസിക്കുന്ന മുതിർന്നവരോട് പറയേണ്ടത് എന്തുകൊണ്ട് പ്രധാനമാണ്, അല്ലെങ്കിൽ വീട്ടിലോട്ട് വന്നൊന്ന് പറയാൻ പറ്റുമോ, അങ്ങനെയുള്ള രക്ഷകർത്താക്കളുണ്ട് ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ നിന്നോട് എടുക്കരുത്, ചാടി കയറി സമാധാനമില്ലാതെ സംസാരിക്കുന്ന രക്ഷകർത്താക്കളുടെ ചുറ്റുമാണ് അല്ലേ കുട്ടികൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഇന്ന് സുരക്ഷിതരാണോ എന്ന വിഷയത്തിൽ പല ആംഗിളിലൂടെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്.

0: കേൾക്കും. എന്റെ സ്വാതി, നിന്റെ സ്വരം കേൾക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല കുട്ടി. എന്റെ ഹൃദയം കോയിട്ടിരിക്കുന്നു നിന്നോട്
1: സംസാരിക്കുമ്പോൾ.
0: ചരത്തെ നല്ല പാട്ട് കേട്ടോ, ഇങ്ങനെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു പാട്ട് ഇപ്പൊ ഇട്ട് തന്നു. ഞാനിപ്പൊ വിളിക്കുന്നതിന് അതഞ്ച് മിനിറ്റിനു ഒരു മിനിറ്റ് ആയിട്ടാണ്, അത്ര ആയി കാണത്തില്ല. നല്ല സന്തോഷം ശരത്തെ, പിന്നെ നമ്മളെ ഇത്ര നല്ല പാട്ടുകളൊക്കെ പ്രസന്റ് ചെയ്തിടുന്നതിൽ വളരെ സന്തോഷമുണ്ട്.
1: തീർച്ചയായിട്ടും
0: ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പം ഇപ്പോഴത്തെ ഒരു പ്രോഗ്രാം പറഞ്ഞത് എന്താ, ഓൺലൈനിലെ കുട്ടികളുടെ
1: ഓൺലൈൻ മാത്രമല്ല കുട്ടികൾ സുരക്ഷിതരാണോ മൊത്തത്തില്?
0: കുട്ടികൾ സുരക്ഷിതരാന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എന്റെ കുട്ടികൾ പോലും സുരക്ഷിതല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഉപയോഗം, ഹലോ
1: കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ.
0: മൊബൈൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉപയോഗമാണ്. എന്ന് വെച്ചാൽ ഈ കുട്ടികള്, ഈ കൊച്ചുകുട്ടികൾ തൊട്ട്, അത് കൊച്ചുകുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ നമ്മൾ രക്ഷകർത്താക്കൾ തന്നെ അതിന്റെ കാരണക്കാര്. പക്ഷെ നമ്മള് ഒരു കുട്ടി 3 വയസ്സാകുമ്പോഴത്തേക്ക് ഫോൺ കൊടുത്ത് അതിന് ഫുഡ് കാണി ഫുഡ് കൊടുക്കും. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു 10-20 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ മക്കൾക്ക് ഫോൺ കൊടുത്തല്ല ഫുഡ് കൊടുത്തത്, പ്രകൃതിയും ഭൂമിയൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കുഞ്ഞു മനസ്സിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തായിരുന്നു ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഫോൺ കൊടുത്താണ് ഒരു കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നത്. ആ ഫോൺ കൊടുക്കുമ്പോൾ ആ കുട്ടി അതിനെക്കുറിച്ച് ഒരുവിധമൊക്കെ മനസ്സിലാക്കി, അതിന്റെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഈ ഫോണിലുള്ള ആപ്പുകളിലേക്ക് കുട്ടികൾ പ്രവേശിക്കുന്ന ഈ പൈസ എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ അത് നമ്മൾ പോലും അറിയത്തില്ല. എടുത്തു കഴിഞ്ഞിട്ടാ പിന്നെ മരിച്ചു കഴിയുമ്പോഴാ നമ്മളിറങ്ങി ഇവരിങ്ങനത്തെ ആപ്പിലൊക്കെ ഏർപ്പെട്ടെന്ന്. പക്ഷെ അത് ആരോടും പറയാറുമില്ല. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ഫോൺ നല്ലതാ, നമുക്ക് ഉപയോഗിക്കാനും നല്ലതാണ്, നമ്മുടെ ആവശ്യങ്ങൾക്കും നല്ലതാണ്, നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. പക്ഷെ മോശമായ രീതിയിൽ ഫോൺ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിയും. കുട്ടികൾ ആരും സുരക്ഷിതമല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഈ ഫോൺ ഉപയോഗം വളരെ ബുദ്ധിമുട്ടാണ്. ഓരോ കുഞ്ഞുങ്ങളും അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞു.
1: ഇതിനെ അവരെ ഉപയോഗിക്കാൻ, ഫോൺ ഉപയോഗം തന്നെ അവരെ പല രീതിയിലും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിലെ കുട്ടികൾ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നാണ് ഈ ഒരു വളരെ 8-9 മാസം കൊണ്ടുള്ള കുറച്ച് കണക്കുകൾ ഞാനൊന്ന് പറയട്ടെ. ഇപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ കേരള പോലീസ് അപ്ഡേറ്റ് ചെയ്ത കണക്കുകൾ പറയുമ്പോൾ ഈ ആ ജില്ല മോശമാണ്, ആ ജില്ല അപകടമാണ്, അടുത്ത ജില്ലയിൽ കുഴപ്പമില്ല എന്നല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ, നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ സുരക്ഷിതരാണ്? മലപ്പുറത്ത് 307, തിരുവനന്തപുരം റൂറൽ 256, പാലക്കാട് 179 കേസുകളും, ആലപ്പുഴയിൽ 174, കൊല്ലം റൂറലിൽ 173, എറണാകുളം റൂറൽ 167, കോഴിക്കോട് 158, പത്തനംതിട്ട 157, കൊല്ലം സിറ്റി 137, തിരുവനന്തപുരം സിറ്റിയിൽ 132, കാസർഗോഡ് 131, തൃശ്ശൂർ അവിടെ 129, തൃശ്ശൂർ സിറ്റിയിൽ 128, വയനാടിൽ 122, കോഴിക്കോട് സിറ്റിയിൽ 104, ഇടുക്കിയിൽ 99, എറണാകുളം സിറ്റിയിൽ 83, കണ്ണൂർ സിറ്റിയിൽ 66, കണ്ണൂർ റൂറൽ 54, റെയിൽവേ പോലീസ് റിപ്പോർട്ട് ചെയ്ത 13, ആകെ 2889. ഈ വളരെ കുറച്ച് നാളുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകളാണ് പറയുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിന് ചുറ്റും, നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് നമ്മൾ ഉറപ്പ് പറഞ്ഞില്ലേ, പലപ്പോഴും ഇത് റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ മാത്രമാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയുന്നത് ഇങ്ങനെ ചുരുളഴിയാത്ത എത്രയോ ക്രൂരമായിട്ടുള്ള സംഭവങ്ങളിലൂടെയാണ് കുട്ടികൾ. ഓരോ രക്ഷകർത്താക്കളും നമ്മൾ പറയാറുണ്ട് തീതി നിന്നാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് പോയിട്ട് വരുന്നത് വരെ, അല്ലെങ്കിൽ വന്നതിന് ശേഷം അവർ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ ഓക്കെയാണോ, സുരക്ഷിതരാണോ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ ചെന്ന് പെട്ടിട്ട് പറഞ്ഞതുപോലെ ഡേറ്റ മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് അവർ വിചാരിക്കുകയാണ് അപകടം. പിന്നെ അവിടെ അവരുടെ മാനസികാവസ്ഥ, വീട്ടിൽ ചെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ, സുഹൃത്തല്ലാത്ത രീതിയിൽ പെരുമാറുന്ന രക്ഷകർത്താക്കൾ എപ്പോഴും കുട്ടികളോട് അവരുടെ ഒരു പ്രായം അല്ലെങ്കിൽ അവരെ പരിഗണിക്കേണ്ട ഒരു ഇതുണ്ട്. കുട്ടി കേൾക്കുന്ന സമയത്ത് അവരുടെ പ്രൈവസി സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ട്, എവിടെ നമ്മൾ ഒരു ബോർഡർ ലൈൻ ഇടണം, ഒരു ബോർഡർ ഒരു പ്രൈവസി ഒരു കീപ്പ്, ഒരാളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, ആരെ വിശ്വസിക്കാം. നമ്മൾ അപരിചിതരെ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അപരിചിതരോട് അധികം മിണ്ടരുത് എന്ന് പറയുമ്പോൾ പരിചിതരായിട്ടുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങനെ നീളുന്നു. നമ്മുടെ കുട്ടികളെ ചുറ്റിപ്പറ്റി ക്രൂരൻ കണ്ണുകളാൽ, കഴുകൻ കണ്ണുകളാലൊക്കെ നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇളക്കമുള്ള എന്നൊക്കെ പറയുക, ആ ഒരു തരത്തിലേക്ക് അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തെ അവരെ വല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയിലൂടെയാണ് പോകുന്നത്. കണക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്ര നമുക്കിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാം. ആകാശവാണി വാർത്തകൾ കേൾക്കാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, 9

5 4 4 7 0 0 9 1 2 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികൾ സുരക്ഷിതമാണോ എന്നുള്ള ഒരു ചർച്ച നമുക്ക് തുടരാം. അപ്പം എന്തായാലും ആകാശവാണി വാർത്തകൾക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിവിധ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. വെസ്റ്റിൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. 2025 ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന രണ്ടാമത് ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവെ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. $100 ബില്യൺ നിക്ഷേപ പങ്കാളിത്തം, ഇന്ത്യയിൽ 10 ലക്ഷം തൊഴിലവസരങ്ങൾ എന്ന പ്രമേയത്തിലൂന്നിയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ ഇരുവരും അവലോകനം ചെയ്തു. ഉഭയകക്ഷി നിക്ഷേപ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാനും തീരുമാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ശ്രീ മോദിയും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ഇന്ന് വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുതിർന്ന പാർട്ടി നേതാക്കളും വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ബൈക്ക് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്ര മന്ത്രിസഭ പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ ഭരണകാലം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ തെളിവാണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ രാജ്യസേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഊർജ്ജസ്വലതയുടെ വലിയൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: പ്രധാനമന്ത്രി ജി നെ നിരന്തർ സേവാ ദേശ് കിയേ ഇസ്കെ ലിയേ കാബിനറ്റ് നെ അഭിനന്ദൻ കിയാ മാന്യ പ്രധാനമന്ത്രി ജി കാ ഓർ ഏക് പ്രസ്താവ് പാരിത് കിയാ ജിസ് തരഹ സേ ഗുജറാത്ത് മേ പ്രധാനമന്ത്രി ജി നെ അപ്നേ കാര്യക്രമോ കേ മാധ്യമ സേ നീതിയോ കേ മാധ്യമ സേ കൈ ഏസേ പരിവർത്തൻ കിയേ ജിസ്കെ ലിയേ ദുനിയാ ഭർ മേ മാന്യ പ്രധാനമന്ത്രി ജി കോ ജോ കാം ഉനോനെ കിയേ വോ സാരേ കാം ആഗേ ജാകേ ദേശ് കേ ലിയേ ഏക് ബഡി ടെംപ്ലേറ്റ് ബനേ തോ ഗുജറാത്ത് മോഡൽ കോ ദുനിയാ ഭർ മേ പഹചാനാ ഗയാ സരാഹാ ഗയാ ഓർ ഭാരത് ഭർ മേ ഉസ്കി ഇംപ്ലിമെന്റേഷൻ ഹുയി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നീം കോട്ടഡ് യൂറിയയെക്കുറിച്ചാണ് ഇന്ന്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ 2015 സെപ്റ്റംബർ 1 മുതൽ വേപ്പുപൂശിയ യൂറിയ അഥവാ നീം കോട്ടഡ് യൂറിയയാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതോടെ വിളവ് 17.5% വരെ വർദ്ധിക്കുകയും 10,000 കോടി രൂപയോളം ലാഭം നേടുകയും ചെയ്തു. യൂറിയയിൽ വേപ്പ് പൂശുന്നത് നിർബന്ധമാക്കിയതോടെ സബ്സിഡി നിരക്കിലുള്ള യൂറിയ വ്യവസായ ആവശ്യങ്ങൾക്കായി മാറ്റി ഉപയോഗിക്കുന്നത് കുറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചു. സാർവത്രികവും സുസ്ഥിരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗമായി സാങ്കേതികവിദ്യയെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി സേവാതീർത്തിൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഈ മാസം 10 സമാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി 2025 കീഴിൽ അനുവദനീയമായ 375 പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. മുൻപുണ്ടായിരുന്ന 266 പ്രവൃത്തികളെ അപേക്ഷിച്ച് 41% വർധനയാണിതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്ത നിവാരണത്തെയും നേരിടാനുള്ള പ്രത്യേക പ്രവൃത്തികൾ എന്നിങ്ങനെ നാല് പ്രധാന വിഭാഗങ്ങളിലായാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെ വൈകിട്ട് 4 മണിവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷ ലഭിച്ചിരുന്നില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ കക്ഷികളുടെ ഇന്നലത്തെ പ്രതിഷേധ പരിപാടിയുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ വിശദീകരണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംയുക്ത പ്രതിനിധി സംഘമോ കമ്മീഷനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔദ്യോഗിക പ്രതിനിധി മുഖേന സമയം അഭ്യർത്ഥിക്കുകയാണ് പതിവ്. ഇരുവിഭാഗവും സമ്മതിക്കുന്ന സമയത്താണ് കൂടിക്കാഴ്ച നടക്കാറുള്ളതെന്നും കമ്മീഷൻ അറിയിച്ചു. എംപിമാരിൽ നിന്ന് നിവേദനം സ്വീകരിക്കുന്നതിനായി ഡ്യൂട്ടിയിലുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഇന്നലെ യോഗസ്ഥലത്തേക്ക് അയക്കാമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ഈ നിർദ്ദേശം എംപിമാർ നിരസിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ ഒക്ടോബറിലെ പണനയ പ്രഖ്യാപനം ഇന്ന്. തിങ്കളാഴ്ച ആരംഭിച്ച പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് രാവിലെ 10 ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്കിൽ 0.5% വരെ വർധന വരുത്താനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വ്യവസായ സേവന മേഖലകൾ ശക്തമായി തുടരുന്നതായും നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.1% എത്തുമെന്നും ലോകബാങ്കിന്റെ അനുമാനം. നേരത്തെ 6.6% കണക്കാക്കിയ സ്ഥാനത്താണിത്. 2028 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.2% റിപ്പോർട്ട് കണക്കാക്കുന്നു. KSRTC കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് KSRTC ലോജിസ്റ്റിക് സർവീസിനോടൊപ്പം കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ നടത്തും. മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ നടപ്പാക്കുന്ന കാർഗോ സേവനങ്ങൾ മാതൃകയാക്കിയാണ് KSRTCയുടെ ഈ നീക്കം. വിമാനത്താവളങ്ങളിലെ കാർഗോ നീക്കങ്ങളെ KSRTCയുടെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും പുതിയ സേവനം സഹായകമാകും.
0: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യും. നയതന്ത്രജ്ഞനും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന VK കൃഷ്ണമേനോന്റെ സ്മരണ നിലനിർത്തുന്ന കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ VK കൃഷ്ണമേനോൻ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗ്യാലറിയുടെയും 2-ഘട്ട പ്രദർശന സജ്ജീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് നഗരത്തോട് ചേർന്ന് 200-ലേറെ വർഷം പഴക്കമുള്ള ഈസ്റ്റ് ഹിൽ ബംഗ്ലാവിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. വില്യം ലോഗൻ അടക്കമുള്ള ബ്രിട്ടീഷ് മലബാർ കളക്ടർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ മന്ദിരം. VK കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥം 1976 ആരംഭിച്ച മ്യൂസിയത്തിൽ രാജ രവിവർമ്മയുടെ അപൂർവ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ടിബറ്റൻ ബംഗാൾ സ്കൂൾ ചിത്രങ്ങൾ, മുഗൾ രാജസ്ഥാൻ ചിത്രങ്ങൾ ഉൾപ്പെടെ 66 ചിത്രങ്ങളും ആനക്കൊമ്പ്, ലോഹം എന്നിവയിൽ തീർത്ത ശില്പങ്ങളും ഉണ്ട്.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 ജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റിൻഡീസ് 171 റൺസിന് പുറത്തായി. ഇന്ത്യ 14.4 ഓവറിൽ 2 നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ബ്യൂനസ് അയേഴ്സിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208 മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിനു കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കം. വെസ്റ്റിൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു.
5: നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെ ഉള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മളിങ്ങനെ ഗ്രാമവീതികളിലൂടെ നഗരവീതികളിലൂടെ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് കണക്ട് ചെയ്ത റോഡുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഓണാട്ടുകര പാസഞ്ചറിലൂടെ. നമ്മുടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു കുട്ടി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു, സ്കൂൾ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്നു, സുഹൃത്തുക്കളോടൊപ്പം കളിക്കുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയയിലൂടെ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, സ്കൂളിലും യാത്രകളിലും അല്ലെങ്കിൽ വിനോദയാത്രകളിലൊക്കെ പങ്കെടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ സാധാരണമായിട്ടുള്ളൊരു ജീവിതത്തിന്റെ ഭാഗമല്ലേ? എന്നാൽ ഈ ഒരു സാധാരണ ജീവിതത്തിനിടയിൽ ഒരു കുട്ടിയുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം ഉറപ്പുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കേട്ടോ. ഒരു കുട്ടിയുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോക്സോ കേസുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതിയാവില്ല. കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, കാണാതാകുന്ന കുട്ടികൾ, സ്കൂൾ സുരക്ഷ, യാത്രക്കിടയിലെ സുരക്ഷ, ഓൺലൈൻ ലോകത്തെ അപകട സാധ്യതകൾ, പരാതികൾ കൈകാര്യം ചെയ്യുന്നൊരു രീതി, അന്വേഷണത്തിന്റെ വേഗത, കോടതിയിലെ നടപടികൾ, കുട്ടിയുടെ പുനരധിവാസം, ഇതെല്ലാം ചേർന്നതാണ് ചൈൽഡ് സേഫ്റ്റി എന്നൊരു വലിയ ചിത്രം രൂപപ്പെടുന്നത് കേട്ടോ. നമ്മുടെ കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2020 കുട്ടികൾക്കെതിരായിട്ടുള്ള വിവിധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് 3941 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2001 ഇത് 4536 മാറുകയും 2002 5640 കേസുകളും 2003 5903 കേസുകളും രജിസ്റ്റർ ചെയ്തു. 2004 5140 കേസുകളാണ് ഉണ്ടായത്. 2005 വീണ്ടും 5537 കേസുകളായി ഉയർന്നു. 2006 ജനുവരി മുതൽ ജൂലൈ വരെ മാത്രം 2877 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓർക്കണം, ഈ കണക്കുകൾ ഓരോ കുട്ടിയുടെ എണ്ണമല്ല, ഇവ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം മാത്രമാണ്. എന്നാൽ വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് കേസുകൾ രേഖപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം കുട്ടികളുടെ സുരക്ഷ ഒരു ചെറിയ സാമൂഹിക വിഷയമല്ലെന്ന് ഉറപ്പാക്കുക കേട്ടോ. ഒരു ചെറിയ വിഷയമൊന്നും അല്ല, രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇത്രയും കണക്കുകൾ കൊണ്ട് മാത്രം ഇത് രജിസ്റ്റർ ചെയ്ത് മാത്രമാണ്, അല്ലാതെ എത്രയോ കാര്യങ്ങളാണ്, പുറലോകം അറിയാതെ പീഡിപ്പിക്കപ്പെടുന്ന എത്രയോ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. തുറന്നു പറയാനുള്ള ഇടങ്ങളിൽ നിങ്ങൾ മൗനം പാലിക്കരുത് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. നമസ്കാരം.
1: സ്വന്തം സ്വാതികുട്ടിയെ
0: എന്തോ നമസ്കാരം.
1: അവിടെ വന്നപ്പോ കണ്ടില്ലല്ലോ മോളെ.
0: എന്നെ ഇവിടെ വന്നായിരുന്നോ?
1: പിന്നെ വയോജന ദിനത്തില്
0: ആണോ?
1: രജിലാലിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു.
0: അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ. കൊടുത്തിരുന്നോ?
1: കൊടുത്ത.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: പായസം ഒക്കെ കൊണ്ടുവന്നു.
0: ഞാന് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയതായിരുന്നു കേട്ടോ.
1: അതെ അതെ,
0: ക്ഷമിക്കണം. ഞാൻ എന്തായാലും നമുക്ക് ഇനിയാണെങ്കിൽ അമ്മ കാണണമല്ലോ, കാണാൻ കാരണങ്ങൾ നമ്മള് വേണമല്ലോ. ഓക്കെ, നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നൊരു വിഷയത്തെ പറ്റിയാണ് നമ്മളിങ്ങനെ.
1: ഒരിക്കലും അല്ല, എന്റെ വീട്ടിലെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാന് എന്റെ മൂത്ത മോളും എന്റെ മക്കളും അവിടെ ഭർത്താവിന്റെ വന്നു, രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവര് കയറി കിടന്നു, നാലു പേരും കയറി കിടന്നു. ഞാൻ എന്തോ ഒരാവശ്യം ചോദിക്കാനായിട്ട് അപ്പോഴത്തെ എന്നെ കൊണ്ട് നാല് പേരും എല്ലാവരും
0: കിടന്നിട്ട് ക്ലിയർ ആവുന്നില്ല. ഒന്ന് ശ്രദ്ധിക്കണേ.
1: മൊബൈലിൽ നോക്കി കിടക്കുകയാണ് നാല് പേർക്കും. ഇളയവച്ചിനും 3 വയസ്സേ ഉള്ളൂ. അവരുടെ കാര്യങ്ങള് കേൾക്കാനോ അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് അറ്റാനോ ആ മാതാവിന് പറ്റുന്നില്ല. ഇത് വളർന്നു വന്നാലുള്ള അവസ്ഥ എന്തോ. ഇപ്പൊ അതിന് 6 വയസ്സായി. ഇവിടെ വന്നപ്പോ ഉണ്ട് മൊബൈൽ എടുത്തു വെച്ചേച്ച് അതിനോട് മൊബൈലിനോട് പറയുക അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അത് അമ്മയോട് പറയുക, അച്ഛന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, അത് അച്ഛൻ വാങ്ങിച്ചോണ്ട് വരും. അത് വളർന്നു വന്നാലുള്ള അവസ്ഥയെന്ന് ചിന്തിച്ചു. അതേസമയത്ത് മൂത്തവത്തിന് ഇന്നുവരെയും മൊബൈല് ഉണ്ടെങ്കിലും അത് വിളിക്കാൻ മാത്രമുള്ള മൊബൈലാവുള്ളൂ, സ്മാർട്ട് ഫോണൊന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ല. അപ്പൊ ഈ ഇളയവച്ചിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി, 1ാം ക്ലാസ്സിലായത് എനിക്കിപ്പോഴേ പേടിയായി തുടങ്ങി മോളെ.
0: അത് മൊബൈൽ അഡിക്ഷൻ ഒക്കെ നമ്മൾ ശരിക്കും മാറ്റിയെടുക്കേണ്ടതാണ്. രക്ഷകർത്താക്കൾ അത് വളം വെച്ച്. ഇപ്പൊ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, ഒരു കുട്ടിയെ പറ്റിയിട്ട് രക്ഷകർത്താക്കൾക്ക് ആത്മവിശ്വാസം വേണം, അല്ലെങ്കിൽ വിശ്വാസം വേണം. പക്ഷെ നമ്മുടെ കുട്ടികളെ പറ്റിയിട്ട് മറ്റുള്ളവർ കൂടി പറയുന്നതൊന്ന് പരിഗണിക്കണം.
1: അവിടെ എല്ലാം കൊണ്ട് നമുക്ക് എത്ര രൂപ ചെലവാക്കിയെന്ന് അറിയോ? ഗൾഫിലാണ്, വെച്ച് സംസാരിക്കത്തില്ല. എനിക്ക് എത്ര രൂപ ചെലവാക്കി അമ്പലങ്ങളിലും പള്ളികളിലും കൊണ്ടു കൊടുത്ത് വെച്ച് സംസാരിക്കുന്നില്ല. അവസാനം ഡോക്ടറെ കാണിച്ചപ്പോഴാ പറഞ്ഞ മൊബൈൽ കൊടുക്കുന്നതിന്റെ ദോഷമാണ്. ആരും വകവയ്ക്ക് അമ്മമാർക്ക് ഇപ്പൊ ഒന്നും കഴിയത്തില്ല. എന്റെ മുളത്തന്നെ ഞാൻ കുറ്റം പറയാം, മറ്റുള്ളവർ എന്തെങ്കിലും പറയണം. അവര് മൊബൈലും കൊടുത്തേച്ച് അവരെ അവരുടെ വഴിക്ക് അല്ലെങ്കിൽ ഒരു മൊബൈൽ നോക്കി അവരിയ്ക്കുക, ഇതൊന്നും ശരിയല്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ തുറന്നു പറയാൻ കാണിച്ച ഈ ഒരു മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. അത് തുറന്നു പറയണം, ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം.
1: മറ്റൊരാളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
0: അതെ തീർച്ചയായിട്ടും. അമ്മ ഇത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും നമ്മുടെ വീട്ടിലെ നമ്മുടെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള അമ്മമാർ ഇറങ്ങട്ടെ സമൂഹത്തിലേക്ക്, പറയട്ടെ. ശരി അമ്മ. കണ്ടോ, ഈ എനിക്ക് ഏറ്റവും രസകരമായി ഇത് തുറന്നു പറയാൻ, ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ചിരിക്കും. ഒരിക്കല് ഞാനൊരു ഡോക്ടറോട് സംസാരിക്കുകയാണ് ലൈവില്, ഈ കുട്ടികളുടെ മൊബൈൽ ഉപയോഗത്തെ പറ്റിയിട്ടും കുട്ടികളുടെ സുരക്ഷയെ പറ്റിയിട്ടും ഒക്കെ ഒരു ഡോക്ടറോട് വളരെ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ മൊബൈൽ കൊടുക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കരുത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ ഡോക്ടറുടെ കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടാവും. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 4 വയസ്സുണ്ടാവും. ഈ ഡോക്ടർ ഇത് പറഞ്ഞാൽ ഈ കുഞ്ഞിന് മൊബൈൽ കൊടുത്ത് അടുത്ത സ്റ്റുഡിയോയിൽ ഇരുത്തിയിട്ടാണ് 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൽ ആ കൊച്ചു കുഞ്ഞിനെ മൊബൈൽ കൊടുത്തിരുത്തിയിട്ടാണ് ഈ മൊബൈലിൻ്റെ ഉപയോഗത്തെ പറ്റി പറയുന്നത്. പക്ഷേ നമ്മുടെ ഗസ്റ്റിനോട് നമ്മളങ്ങനെ പറയാൻ പാടില്ല, എന്തുകൊണ്ട് മാം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ രക്ഷകർത്താക്കൾ നമ്മൾ വാചാലമായി സംസാരിക്കുമ്പോൾ മൊബൈൽ ഉപയോഗത്തെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ കുട്ടികൾ ഇതിൽ അഡിക്ഷൻ ആണോ, അടിമപ്പെട്ടു പോയിട്ടുണ്ടോ, അവർ ഓക്കെ ആണോ, വളരുന്ന പ്രായമാണ്, മായാലോക, ഞാൻ പറഞ്ഞില്ലേ എവിടെ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് ഈ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് പ്രകാശ് കേട്ടോ.
2: വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ നിരീക്ഷിച്ച ഒരു കാര്യമുണ്ട്, കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുണ്ട് ഡെയിലി കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ഈ കുട്ടികള് സ്കൂളിൽ വിട്ട് പോകുന്നവര് ഒരു പരിചയമില്ലാത്തവരോട് ലിഫ്റ്റ് ചോദിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കാണുന്നുണ്ട്. അത് ആൺകുട്ടി കൂടുതലും ആൺകുട്ടികളാണ്, കാരണം രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്ന് ഇപ്പൊ ഈ ലിഫ്റ്റ് കൊടുക്കുന്നവരെ കുറിച്ച് ഇവർക്കൊരു ധാരണയില്ല, ഈ കുട്ടികളെ കൊണ്ടുപോകുന്നവരും പരിചിതരാകണമെന്നുമില്ല. പക്ഷെ പലതരത്തിലുള്ള ഈ ഇന്ന് നമ്മൾ വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ ഇത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഈ ഇവര് കയറിപ്പോകുന്ന വണ്ടിക്കാരൻ ആരാണ്, അല്ലെങ്കിൽ ഈ വണ്ടിക്കാരന്റെ സ്വഭാവം എന്താണ്, വണ്ടിക്കാരൻ എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ വണ്ടിക്കാരൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാരിയർ ആണോ, വണ്ടിക്കാരൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കവചമായിട്ടാണോ ഈ കുട്ടികളെ കയറ്റുന്നത് എന്നൊന്നും യാതൊരു ധാരണയും ഇല്ലാതാണ് ഈ കുട്ടികൾ ലിഫ്റ്റ് ചോദിക്കുന്നത്. ഒന്നുകിലെ രക്ഷകർത്താക്കള് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, യാതൊരു കാരണവശാലും അപരിചിതരുടെ വാഹനങ്ങളിലെ ലിഫ്റ്റ് ചോദിച്ച് കയറരുതെന്ന്. എല്ലാ ദിവസവും, അതായത് മെജോറിറ്റി ദിവസവും, പ്രത്യേകിച്ച് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണത്. അത് വളരെ അപകടകരമാണെന്നാണ് തോന്നുന്നത്. ഒന്ന്, ഇവർ ഈ കയറുന്ന കുഞ്ഞുങ്ങൾ ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. ഈ പോകുന്ന ആളിന്റെ ഡ്രൈവിംഗ് ഒരു റാഷ് ഡ്രൈവിംഗ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ആ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ ഈ വാഹനം മോഷിച്ചു കൊണ്ടുവരുന്നതോ, അല്ലെങ്കിൽ വല്ല മയക്കം മരുന്ന് കടത്തുകാരനോ, എന്തും ആകാം. നമുക്ക് എന്തും പ്രതീക്ഷിക്കാം, കാരണം ഇന്നത്തെ കാലമാണ്.
0: അപ്പൊ
2: അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങള് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രക്ഷകർത്താക്കള് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. യാതൊരു കാരണവശാലും ഒരു അപരിചിതന്റെയും വണ്ടിയിലെ കയറി വരരുതെന്ന്.
0: തീർച്ചയായിട്ടും കേട്ടോ,
2: സംഭവിക്കുക. കാരണം വളരെ മോശമായ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ ഈ വായിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ഈ കുഞ്ഞുങ്ങളോടുള്ള ഒരു അഭ്യർത്ഥനയും രക്ഷകർത്താക്കളോടുള്ള റിക്വസ്റ്റുമാണ്, അത്ര പരിചയവും വേണ്ടപ്പെട്ടവരോ ആണെങ്കിൽ മാത്രമേ വണ്ടിയിൽ കയറി വരാവുള്ളൂ എന്ന് പറയണം. അല്ലെന്നുണ്ടെ അവർ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് നടക്കാവുന്ന പ്രായമാണല്ലോ.
0: അതെ അതെ അതെ,
2: ശ്രദ്ധിക്കണം. ഈ വിഷയത്തില് കേട്ടതുകൊണ്ട് ഈ വിഷയത്തോട് പിന്നെ കൂട്ടിച്ചേർന്ന് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യമാണ് അത്. എന്തായാലും വളരെ നല്ല വിഷയമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും പ്രകാശ് കേട്ടോ, നിങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുന്നൊരിടമാണ്. ചില കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാതെ മൗനം പാലിച്ചതുകൊണ്ട് നമ്മൾ കൂട്ടായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ, നമ്മൾ പറയും ഓക്കെ അവൻ സ്കൂളിൽ പോയി അല്ലെങ്കിൽ അവിടെയാണ്, ഈ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി അവർ സുരക്ഷിതരാണോ അല്ലേ, എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും, എങ്ങനെയൊക്കെ. ചില കുട്ടികൾ തുറന്നു പറയും, ചില കുട്ടികൾ പറയില്ല, അവർക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണല്ലോ, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. നമസ്കാരം.
3: നമസ്കാരം.
0: ചന്ദ്രിക ചേച്ചി,
3: എന്തോ
0: പറഞ്ഞോളൂ.
3: ഇപ്പം പ്രകാശ് ചേട്ടനായിരിക്കാം, എന്റെ അനിയനായിരിക്കാം. ഞാൻ പ്രകാശ് പറഞ്ഞതിന്റെ ശരിയായ കാര്യങ്ങളാ. ഇപ്പൊ നമ്മളെ കുട്ടികളെ വിട്ടു കഴിഞ്ഞാലുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ലഹരി വസ്തുവിനകത്ത് നമുക്ക് അടിമയായി പോകുന്നുണ്ടല്ലോ എന്ന് ഭയവാ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇടിക്കുക, അടിക്കുക, വണ്ടിയെ കയറ്റുക, പോവുക, രണ്ടു മൂന്നെണ്ണം വന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരു പരിചയവും വേണ്ട. ശരിക്കും സ്കൂളിൽ വിട്ടാൽ തന്നെ ഈ തങ്ങളങ്ങ് ഇടിച്ചോളൂ പിള്ളാരെ, പിള്ളാരെ ഇടിച്ചാണ് മയക്കുമരുന്നിനും ഒക്കെ ലഹരിയാക്കണം. നല്ല നല്ല കുട്ടികളായിരുന്നു. ആ ഇപ്പൊ നമുക്ക് വിശ്വാസമില്ല ലഹരി മരുന്ന് കൂടി.
0: യെസ് കോൾ ഡ്രോപ്പ് ആയി പോയി. വിളിക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതമാണോ എന്ന് ആണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സുരക്ഷിതരാണോ? നമ്മൾ പറയുന്നത് ഇപ്പം മയക്കുമരുന്നിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ചില ആളുകളിൽ ചില റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ എന്താ പറയുക, വേല് തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. കുട്ടിയെ സംരക്ഷിക്കേണ്ട ആരുടെ കൂടെ കുട്ടി സുരക്ഷിതമായിരിക്കും? അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടി? പണ്ടൊക്കെയാണെന്നൊക്കെ പറയാം ആൺപിള്ളേർക്ക് പ്രശ്നമൊന്നും ഇല്ല, ആൺകുട്ടികൾക്കും പ്രശ്നമാണ്. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്നൊക്കെ നമസ്കാരം.
4: നമസ്തേ മോളെ, ഞാൻ ആദ്യമായിട്ട് സുരേന്ദ്രനാണ്.
0: പറഞ്ഞു പോയി കേട്ടോ.
4: കുട്ടികളുടെ കാര്യമാണല്ലോ. സുരക്ഷിതരാണോ എന്നുള്ള, സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ സുരക്ഷിതരല്ല.
0: എന്നാ
4: സുരക്ഷിതരാണോ എന്നാണോ ആകണോന്ന് വിചാരിച്ചാൽ സുരക്ഷിതരാകാൻ വെക്കും. പറഞ്ഞ മനസ്സിലായ മോളെ? ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് തെറ്റുകളും പാളിച്ചകളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അമിതമായ മൊബൈൽ ഉപയോഗത്തിന് കൊടുക്കുന്നു, പിന്നെ അവരെ ശ്രദ്ധിക്കുന്നില്ല, പിന്നെ അവരെ സുഹൃത്തായിട്ട് കാണുന്നില്ല. ഒരു മുഖം വാടിയിരുന്ന എന്ന് ചോദിക്കണം അവരോട്. സ്വന്തം പിതാവിനോടും മാതാവിനോടും എല്ലാം തുറന്നു പറയാനുള്ള ഒരു ഗക്ഷിൽ അവരെ വളർത്തിയെടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം ബാക്കിയുള്ള കൂടെ നടന്നവരും കൂട്ടുകാരും കൂടെ കൂട്ടുകാരൊക്കെ കൈവിടുമായിരിക്കും, പക്ഷെ നമുക്ക് കൈവിടാനൊക്കത്തില്ല. അവരുടെ കൂടെ എപ്പോഴും നമ്മളൊരു ശക്തിയായിട്ട് കൂടെ ഉണ്ടാകും. അപ്പൊ പിതാവിന്റെ അടുത്ത് എല്ലാം തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ കുട്ടികളും മാതാപിതാക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇന്ന് ഒരുപാട് പേര് മനസ്സിലാക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൊടപിടിച്ച് അവനെ നടത്തി കൊണ്ടുപോകുമ്പോ ഈ മഴ മൊത്തം നനയുന്ന പിതാവായിരിക്കും മൊത്തം മകൻ നനയരുത് അല്ലെ മകൾ നനയരുതെന്ന് പറഞ്ഞാണ് കൊണ്ടു നടക്കുന്നത്. അത് അവരും മനസ്സിലാക്കണം, കുറെയൊക്കെ മനസ്സിലാക്കണം. പിന്നെ അമിതമായ ഈ മൊബൈൽ ഉപയോഗങ്ങള് ഇതൊക്കെ ഒരുപാട് തെറ്റാ. പിന്നെ നമ്മുടെ ഒരുപാട് ശീലങ്ങൾ മാറിപ്പോയി. നിലവിളക്ക് കത്തിച്ച് പണ്ട് നാമം ചെല്ലുന്ന കുട്ടികളെല്ലാരുമായിട്ട് ചെല്ലുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നിനും കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ മൊബൈലിന് അഡിക്റ്റായിപ്പോയി. അതൊരു തെറ്റായ ശീലമാണെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം അത് നല്ലതാണ്, നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ കൊള്ളാം. ഇപ്പൊ ഒരു ദൂരെയൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറയാം, പക്ഷെ അതൊന്നും അല്ല. അപ്പൊ മൊത്തം തോന്നിയവാസമാണ്.
0: തീർച്ചയായിട്ടും. അപ്പോ നമ്മള് പല വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ചേട്ടൻ. കുട്ടികളുടെ മൊബൈൽ ഉപയോഗത്തെ പറ്റിയിട്ട് ശക്തമായി എതിർത്തുകൊണ്ടാണ് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. പ്രകാശ് ചേട്ടൻ പറഞ്ഞു കുട്ടികളുടെ ഈ ലിഫ്റ്റ് ചോദിച്ച് പോകുന്ന ആരോടൊപ്പമാണ്, അല്ലെങ്കിൽ ശരിക്കും അവർക്ക് എന്തറിയാം, അവർക്കിത് ശരിയാണോ തെറ്റാണോ. പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കുട്ടികൾ ഇന്നലെ നാളെയുടെ സ്വപ്നങ്ങളായിട്ട് നമ്മുടെ 1000 സ്വപ്നങ്ങൾ മുഴുവനും ഏൽപ്പിക്കുന്ന ആ കുഞ്ഞു മനസ്സ് എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ? എവിടെയെങ്കിലും അല്ലേ, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തോ ആരെങ്കിലോ വന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു കാര്യം വന്ന് അങ്ങനെ ചെയ്യരുത് അരുത് എന്ന് പറഞ്ഞാൽ അതിനെ നന്നായിട്ട് അല്ലെങ്കിൽ അതിനെ അവരത് അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മല്ലേട്ടനും പറയുന്നൊരു കാര്യമാണ്, അയലത്തുകാർക്കും ഈ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയുണ്ടായിരുന്നു. ഈ മതിലുകളോ വേലികളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടങ്ങളിൽ CCTV ഒന്നും ഇല്ലാതെ, CCTV ഒന്നും പ്രതികരിക്കത്തില്ലല്ലോ, റെക്കോർഡ് ചെയ്തങ്ങ് ബോധമല്ല ഉള്ളൂ അല്ലേ. CCTVയിൽ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷം തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് മിസ്സിങ്, അത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ CCTV എന്ന് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു നാട്ടിൻപുറം നമുക്കുണ്ടായിരുന്നു അല്ലെ. അവിടെ തമ്മ നോക്കുന്നു, ഇവിടെ തച്ചൻ നോക്കുന്നു. ആ ഒരു വലയത്തിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കുട്ടികൾ വളരെ സുരക്ഷിതരായിരുന്നു. ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ അടുത്ത് ഞാനൊരു അല്പം ഒരു ചർച്ച ഇങ്ങനെ കുട്ടികളുടെ സുരക്ഷയെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു ഡിബേറ്റ് കണ്ട സമയത്ത് ഒരു ആക്ടർ പറയുകയാണ്, പണ്ട് ഒരു നമ്മളൊരു കുളത്തിൽ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ അയലത്തെ മാമൻ കണ്ടു കഴിഞ്ഞാൽ അയലത്തെ അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ തല്ലുന്നതിനേക്കാൾ കൂടുതൽ തല്ലാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. മാത്രമല്ല അഥവാ തല്ലിക്കഴിഞ്ഞാൽ അച്ഛൻ അവരോട് ചോദിക്കത്തില്ല, കാരണം തെറ്റ് കണ്ടാൽ തിരുത്താനുള്ള അവകാശം നമുക്ക് ചുറ്റുപാടുള്ള ആളുകൾക്കുണ്ടായിരുന്നു. ഇന്ന് എത്ര പേരുടെ കാര്യങ്ങൾ, ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ജീവിതം എൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ, എൻ്റെ ജീവിതത്തിൽ ആരും എൻ്റെ കുട്ടികളെയോ എന്നെയോ തിരക്കാനോ ചോദിക്കാനോ വരരുത് എന്നൊരു സിറ്റുവേഷനിലോട്ട് പോയതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ അല്ലേ. അടുത്തൊക്കെ എത്ര കുട്ടികളുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പണ്ട് ആ അവിടെ വന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇന്ന വീട്ടിൽ ഇന്ന കുട്ടിയുണ്ട്, ആ ഇന്ന കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. സ്വാതന്ത്ര്യം കൂടിയപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വവും അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മായാലോകത്ത് കൂടി കുട്ടികളെ ഒന്ന് അല്ലെങ്കിൽ കൃത്യമായ ഒരു പരിചരണത്തിലൂടെ പോയി, അല്ലെങ്കിൽ ഒരു പോയിന്റ് ചെന്നിട്ട് അവരോട് തിരുത്ത അല്ലെങ്കിൽ ഇത് മാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. നമ്മളെപ്പോലും ഇത്രയും വലുതായിട്ടുള്ള നമ്മളെപ്പോലും ചില സന്ദർഭങ്ങളിൽ മാനസികമായി നിയന്ത്രിക്കാൻ കഴിയാത്ത നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? ചർച്ച നമുക്ക് തുടരാം, കണക്കുകൾ ഒക്കെ ഇങ്ങനെ തുടരെ നമുക്ക് സംസാരിക്കാം. കേസുകളുടെ എണ്ണത്തിലല്ല, രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണത്തിലല്ല, ചുരുളഴിയാത്ത പുറംലോകം അറിയാതെ പോകുന്ന ഇന്നും വീടുകളിലുള്ളിൽ, സ്കൂളുകളിലുള്ളിൽ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ, സോഷ്യൽ മീഡിയയിൽ, അങ്ങനെ പലയിടങ്ങളിലും കുട്ടികൾ അപകടത്തിലാണ്. ചർച്ച തുടരാം. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ ചേച്ചി.
1: നമ്മൾ പോലും നമ്മുടെ വീട്ടിൽ സുരക്ഷിതരല്ല. സോറി,
0: നമ്മുടെ വീട്ടിലോ? ആർക്കാണ്, എന്താണ് ചേച്ചിക്ക് അക്രമം? പറയൂ കേൾക്കട്ടെ. ഇപ്പൊ പരിഹാരം
1: അല്ല,
0: അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇപ്പൊ ഞാൻ വരും. അത് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് എന്നെ നോക്കണം കേട്ടോ. നിങ്ങൾ എല്ലാവരും
1: എനിക്ക് എന്റെ വലിയ ഭാഗ്യം എന്താണെന്നറിയാം. എന്റെ കുഞ്ഞുനാള് മുതൽ ഇപ്പം മഴയും നമ്മക്ക് അയൽക്കാരെ കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ അനുഭവിച്ചു.
0: അല്ല, ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം പറയട്ടെ, എന്തെങ്കിലും നിങ്ങൾ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയുന്നു, സ്വാതി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ഞാൻ അങ്ങോട്ട് വരുന്നു, വീട്ടിലുള്ളവരെ അങ്ങോട്ട് ആക്രമിക്കുന്ന രീതിയിൽ ചാടി കയറി അങ്ങോട്ട് വരുന്നു. അവിടെ വരുമ്പോ എന്നോട് ചോദിക്കുന്നു, നീ ആരടി എന്റെ ഹസ്ബൻഡിനെ എന്റെ കുഞ്ഞുങ്ങളെയും പറയാനായിട്ട്, ഇറങ്ങിപ്പോയിക്കോണം. ഇതാണ് സമൂഹം. ചോദിക്കാൻ വരുന്നവൻ കുറ്റക്കാരായിട്ട്
1: പറഞ്ഞു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യം വെച്ചാൽ എന്റെ വീട്ടുകാരെ കൊണ്ടായാലും അയൽക്കാരെ കൊണ്ടായാലും ഇവിടെ താമസിക്കുമ്പോഴും എന്റെ കുഞ്ഞുനാൾ മുതലും അയൽക്കാരൊക്കെ നല്ലൊരു ഇതായിരുന്നു. ഞാൻ അതുകൂടെ പറയാനായിട്ട് വന്നു. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല സുരക്ഷിതല്ലാത്ത, നമ്മുടെ വീടുകളിൽ ഇപ്പൊ പലരും അനുഭവിക്കുന്ന ഒരു ദുഃഖങ്ങളുണ്ട്. അത് അയൽക്കാരെ കൊണ്ടായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി, അതെ ഫിഷക്കാരായിട്ട് വരുന്ന രൂപത്തിലായാലും മതിയല്ല ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ കൂടുതലും സൂക്ഷിക്കേണ്ട ഒരു കാര്യം. നമ്മൾ എല്ലാരും അങ്ങ് വിശ്വസിക്കരുത്.
0: അതെ,
1: ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയാൽ നമുക്ക് നാട്ടുകാരും പേടിക്കണമായിരുന്നു. കാരണം അവര് നമ്മുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു. നമുക്ക് അയൽക്കാരെ, എന്റെ ഒക്കെ ഉമ്മയൊക്കെ, ഉമ്മായും അപ്പായൊക്കെ ആണെങ്കിൽ ജ്യേഷ്ഠന്മാരുടെ വീട്ടിലൊക്കെ പോകുമ്പം അയലച്ചാരെ ഏൽപ്പിച്ചിട്ടായിരുന്നു പോകുന്നത്. അന്നേരം അവര് എപ്പോഴും നമ്മളെ ഒരു കെയറിങ് ചെയ്യുമായിരുന്നു. എപ്പോഴും നമ്മളെ, ഞങ്ങൾ അതിന്റെ അപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ നമ്മള് അനക്കൊന്നുമില്ലെങ്കിൽ വന്ന് നോക്കും അവര് ഞങ്ങൾ എന്തോ ചെയ്യുന്നതെന്നും അവിടെ ഉണ്ടോ അല്ലെ എവിടെയോ പോയെന്നൊക്കെ വന്ന് തിരക്കുമായിരുന്നു. അതുപോലെ ഇന്ന് രാത്രി വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി കിടക്കുമായിരുന്നു. ഞങ്ങളുടെ അടുത്തും പറയും, ഇന്ന് വന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി കിടക്കണമെന്നൊക്കെ പറയും. അത്രയും നമ്മുടെ വീട്ടുകാരെ നമ്മളെ സംരക്ഷിക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലാളില്ലെങ്കിൽ അയലത്തുകാർ നമ്മളെ സംരക്ഷിക്കുമായിരുന്നു.
0: അതെ, തീർച്ചയായിട്ടും.
1: എന്താണെന്ന് വെച്ചാൽ ഒരു തെറ്റ് കണ്ട, ഒരു മക്കളുടെ ഒരു തെറ്റ് കണ്ട പിന്നെ ആൾക്കാര് ചെന്ന് അവരുടെ വീട്ടുകളിൽ പറഞ്ഞ പോലെ ഈ ചെന്ന് പറയുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാലത്തോട്ട് മാറിയത്.
0: അതെ അതെ അതെ,
1: മക്കളുടെ കുറ്റങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അത് ഈ ചെന്ന് പറയുന്നവരെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റ് കണ്ട ആർക്കും ചെന്ന് വീട്ടുകളിൽ പറയാനൊരു ഇതില്ല, ഒരു ഉറപ്പില്ല. കാരണം ഈ ചെന്ന് പറയുന്നവരെ അടിക്കാൻ ചെല്ലുവെന്നുള്ള ഒരു അവസ്ഥയിലോട്ട് മാറിയതുകൊണ്ട്. കാരണം അങ്ങനെ ആവരുത്.

0: മക്കളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും അവര് പറയുന്നതിനകത്ത് കാര്യം ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് വാച്ച് ചെയ്യണം. നമ്മുടെ മക്കളൊക്കെ നമുക്ക് വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ വീട്ടുകളിൽ കാണിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ഈ മക്കൾ പുറത്തോട്ടിറങ്ങും കാണിക്കുന്നത്. കൂട്ടുകാരെ കണ്ടു കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും. ഇപ്പൊ എന്റെ മക്കളൊക്കെ ആണ് സ്കൂളിൽ പോകുമ്പം പോകുന്ന മുഖം അല്ലെങ്കിൽ തിരിച്ചു വരുമ്പം ഞാൻ അവരെ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അവരെ അനങ്ങാതൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്താ പറ്റി, ഇന്ന് സ്കൂളിൽ പോയിട്ട് എന്താ, നിങ്ങളെന്താ വിഷമിച്ചിരിക്കും, നിങ്ങളുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും. അതുപോലെ തന്നെ പുറത്തോട്ട് അവർ പോകുമ്പം ഇപ്പൊ എന്റെ മോളൊക്കെയാന്ന് വെച്ചാൽ ഈ പഠിത്തത്തുമായിട്ട് അവർക്ക് അപ്പൊ ചിലപ്പോ അവർക്ക് എറണാകുളത്ത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ പോകേണ്ടതായിട്ട് വരും, സ്ഥലത്തോട്ടൊക്കെ പോകേണ്ടതായിട്ട് വരും. എന്റെ മോനിക്കായാലും ഇപ്പൊ അവർക്ക് 25 വയസ്സ് മുകളിലുണ്ടെങ്കിലും എന്റെ മോൻ 20 വയസ്സ് മുകളിലുണ്ട്. എന്തെങ്കിൽ പോലും ഞാൻ അവർ പോകാൻ പോകുന്നെന്ന് പറയുന്ന സമയം തൊട്ട് എനിക്ക് ടെൻഷനാണ്. പോകാൻ നേരത്ത് ഞാൻ പറയും, നിങ്ങൾ പിന്നെ ബാഗ് നോക്കണം, ഫോൺ നോക്കണം, ആരെന്ത് എന്നാണ് വാങ്ങിച്ചു കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് കയറിയാണ്, തിരിച്ചു വരുന്നിടം വരെ നമുക്ക് ടെൻഷനാ. അത്രയും അവര് പറയും. എനിക്ക് ഞങ്ങൾക്കൊക്കെ ഇത്രയും പ്രായം, ഞാൻ പറഞ്ഞ പ്രായം ഒക്കെ അതൊക്കെ ഒരു വശത്തിരിക്കും. പക്ഷെ ഇനി ആര് എത്ര നല്ല സുഹൃത്താന്ന് പറഞ്ഞാലും എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങിച്ചത് നിങ്ങൾ കഴിക്കരുതെന്ന് പറയും.
1: തീർച്ചയായിട്ടും കണ്ടോ, ഒരു അമ്മയുടെ വിഷമമാണ്. കാരണം നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ്. ഇത് എന്താ പറയുന്നേ, എൻ്റെ സിസ്റ്ററിനൊരു കുഞ്ഞു ജനിക്കുന്നത് വരെ ഇതിനെ ഞാൻ സിമ്പിളായിട്ട് കണ്ടൊരു കാര്യമാണ്. കൺമണി ജനിക്കുന്നത് വരെ ഞാൻ വിചാരിക്കും, ഓക്കെ നമുക്ക് എന്താ, ഞാനൊക്കെ വളരെ ഫ്രീ ആയിട്ട് വളർന്നതാണ്, നമുക്കൊന്നും അക്രമങ്ങളൊന്നും നേരിട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലെ ന്യൂസുകൾ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന തെളിവുകൾ, കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ എന്തൊരു ചേലാണെന്നൊരു ചൊല്ലുണ്ടെന്നേ. ദൂരെയുള്ള വാർത്തകളെ നമ്മളിങ്ങനെ ഉച്ചത്തിൽ വായിക്കും, അത് നമ്മുടെ തൊട്ടരികെ നമ്മുടെ വീട്ടിലാകുന്നത് വരെ നമുക്കത് നിസ്സാരമായിരിക്കും. അതുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുക, എന്ത് തെറ്റുണ്ടോ അതിനെ ചൂണ്ടിക്കാണിക്കാനും തുറന്നു പറയാനും. സ്കൂളിലൊക്കെ കൗൺസിലിംഗ് ടീച്ചേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സംവിധാനങ്ങൾ, 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളടക്കം ഗവൺമെന്റ് നിരവധി അനവധി സേവനങ്ങൾ നൽകുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും മറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത കുട്ടികളോട് ചെയ്യുന്ന വല്ലാത്ത ക്രൂരത തന്നെയാണെന്ന് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നിയമങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്, തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പനിനീർ പൂക്കളെ പോലെയുള്ള കൊച്ചുകുട്ടികൾ അല്ലേ, അവർ ഈ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് നിശബ്ദമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ശബ്ദമുയർത്താൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമം നിലവിലുണ്ട് കേട്ടോ, 2012 നവംബർ 14 നടപ്പിലാക്കിയ പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് നിയമമാണിത് കേട്ടോ. 1889 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ബാലാവകാശ ഉടമ്പടിയിൽ കുട്ടികളുടെ സുരക്ഷിത ബാല്യത്തിനായുള്ള അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. 1992 നമ്മുടെ രാജ്യം ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇതാണ് പോക്സോ നിയമത്തിന്റെ രൂപവൽക്കരണത്തിലേക്ക് നയിച്ച ഒരു സംഭവം. ബാലസൗഹൃദ നടപടികളാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയെയും കുട്ടിയായി നിയമം കണക്കാക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡനം, ലൈംഗിക ഉദ്ദേശത്തോടുകൂടി അവരുടെ സ്വകാര്യ ശരീരാവയവങ്ങളിൽ സ്പർശിക്കുക, അവരുടെ നഗ്നചിത്രങ്ങൾ കാണിക്കുക, കുട്ടികളുടെ നഗ്നചിത്രങ്ങളോ ദൃശ്യങ്ങളോ പകർത്തുക, അത് സൂക്ഷിക്കുക, കൈമാറ്റം ചെയ്യുക, അതുപയോഗിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുക, കുട്ടികളെ അനാവശ്യമായി പിന്തുടരുക എന്നിങ്ങനെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ലൈംഗികാതിക്രമണത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മറച്ചു വെച്ചാലും ശിക്ഷയാണ്. നിങ്ങൾ നോക്കുക, രക്ഷകർത്താക്കൾ, ചൈൽഡ് ലൈൻ പ്രവർത്തകർ, സ്കൂൾ അധികൃതർ, അധ്യാപകർ, ഡോക്ടർമാർ, ആശുപത്രി അധികൃതർ, പൊതുപ്രവർത്തകർ എന്നിങ്ങനെ പീഡനത്തെക്കുറിച്ച് അറിവുള്ളവർ ആ വിവരം നിയമ സംവിധാനങ്ങളെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ കാണുന്ന ഒരു കാര്യത്തെ, അയ്യോ ഇന്ന് ആളുകൾക്ക് ഭയങ്കര ബിസിയാണ്, മറ്റവൻ്റെ കാര്യത്തിൽ, അവൻ്റെ കാര്യത്തിൽ, എൻ്റെ വീട്ടിലെ കാര്യമില്ല, അവൻ്റെ, അങ്ങനെയല്ല. തുറന്ന് പറയാനുള്ളിടം തുറന്ന് പറയാൻ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പരാതി നൽകുന്നത് ആർക്കാണെന്ന് കൂടി നമുക്ക് നോക്കിയാലോ. ലോക്കൽ പോലീസ് സ്റ്റേഷൻ, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ശിശുക്ഷേമ സമിതി, ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്നിവിടങ്ങളിൽ പീഡനത്തെക്കുറിച്ച് പരാതി നൽകാവുന്നതാണ് കേട്ടോ. ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 1098 വഴിയും നിങ്ങൾക്ക് പരാതി നൽകാം. അപ്പോൾ പരാതി നൽകുന്ന വ്യക്തിയുടെ വിവരങ്ങൾ അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ പറയുക, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരും കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെയല്ല. നിങ്ങൾ പറയുക, 1098-ലോട്ട് സധൈര്യം വിളിക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ, ആരെയും പേടിച്ച് ജീവിക്കാനുള്ളതൊന്നും അല്ല. നമ്മുടെ വരും തലമുറകൾ ആക്രമിക്കപ്പെടരുത്, അവരെ സുരക്ഷിതരാണ് എന്ന് നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് ചെറിയൊരു വിലയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂ 91.2 ലോണാട്ടുകാര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ അപരിചിതരിൽ നിന്നാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാവുക എന്ന ധാരണയെ തിരുത്തുന്നതാണ് നമ്മുടെ ബാലാവകാശ കമ്മീഷന്റെ പുതിയൊരു റിപ്പോർട്ട് കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് നാം വിശ്വസിക്കുന്ന സ്വന്തം വീടുകളും അടുത്തറിയാവുന്നവരും തന്നെയാണ് പലപ്പോഴും ഭീഷണിയാകുന്നതെന്ന ഗൌരവമേറിയ സത്യമാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോക്സോ കേസുകളിൽ പ്രതികളായിട്ടുള്ള 5,234 പേരിൽ 72% പേരും കുട്ടികൾക്ക് മുൻപരിചയമുള്ള ആളുകളാണ് എന്നോർക്കണം. പ്രണയം നടിച്ചു ചതിച്ചവര് 16%, അയൽവാസികളാവട്ടെ 11%, സുഹൃത്തുക്കൾ 9%, കുടുംബാംഗങ്ങളും അതുപോലെ 9%, ബന്ധുക്കളിൽ നിന്ന് 8%, എന്നിങ്ങനെയാണ് കണക്കുകൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ. 20% കുറ്റകൃത്യങ്ങളും കുട്ടിയുടെ സ്വന്തം വീട്ടിൽ നിന്നാണ് എന്ന് ആ ഒരു കണക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 13% പ്രതിയുടെയും വീട്ടിലും വെച്ചിട്ടാണ് നടക്കുന്നത്. ഇരകളിൽ 86% പെൺകുട്ടികളും 13% ആൺകുട്ടികളുമാണ്. ഇതിൽ 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ, വളരെ ചെറുപ്പം മുതൽ തന്നെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഒക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്കൊന്നും അറിയില്ല, അവർക്ക് കാണുന്ന മിന്നുന്നതെല്ലാം പൊന്നെന്ന് തോന്നുന്ന ഒരു ഒരു ഘട്ടത്തിലൂടെയാണ്. പിന്നീട് ഏറ്റവും അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാപിതാക്കളോട് ഏത് കാര്യവും പേടിയില്ലാതെ, അല്ല പറയാൻ വന്നു കഴിഞ്ഞാൽ വെട്ടുകത്തി എടുത്ത് കുത്തി ഓടിക്കാൻ പോകുന്ന പോലെ അല്ലാതെ, അവർക്ക് സമാധാനമായിട്ട് പറയാനുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് രക്ഷകർത്താക്കൾ കാര്യമായി. ഇപ്പം ബന്ധുക്കളാണ്, അല്ലെങ്കിൽ അവരാണ് ഇവരാണ്, എപ്പോഴും എവിടെ വേണേലും പോകാം. അതും എവിടെയാണ്, ചിലപ്പോൾ ഒരുപക്ഷെ ഇവർക്കത് എന്താണ്, ഇയാൾ മോശമായിട്ടാണോ എന്നോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇയാൾ അപകടകാരിയാണോ, അതൊന്നും അടുത്തറിയുന്നവരിൽ നിന്നോ ഒരു ബന്ധുക്കളിൽ നിന്നോ വളരെ മോശം പെരുമാറ്റം ഉണ്ടായാൽ അത് മൂടി വെക്കാതെ ഉടൻ തന്നെ പ്രതികരിക്കാനും നിയമപരമായിട്ട് സഹായം തേടാനും നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ കുട്ടികളുടെ സുരക്ഷ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ 2 മണിക്കൂറത്തെയോ ഒരു ചർച്ചയിൽ പോകേണ്ട ഒരു കാര്യമല്ല. നിരന്തരമായിട്ടുള്ള ജാഗ്രതയും കരുതലും ആവശ്യപ്പെടുന്ന ഒന്ന് ഒരു കാര്യം തന്നെയാണ്. അപരിചിതരെ അല്ല, ചുറ്റുമുള്ള ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന്, അല്ലെങ്കിൽ ആരെയും നിങ്ങൾ അമിതമായിട്ട് സ്നേഹത്തോട് വന്ന് കൈപിടിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും വളരെ അല്ലേ സൂക്ഷിക്കുക. കാരണം എന്തിനേയും ഭയത്തോടുകൂടി കാണേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുട്ടികളോടും ചേച്ചിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം നല്ലതല്ല, എല്ലാവരും നല്ലതല്ല, എന്നാൽ നമ്മളെപ്പോഴും നമ്മളായിരിക്കാനും നമ്മൾ തുറന്ന് എപ്പോഴും അമ്മയോടും അച്ഛനോടും ടീച്ചറിനോടും, 10 പേരിൽ 2 പേരെങ്കിലും നല്ല ആളുകളുണ്ടാവും, അവരോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം. കോൾ ഡ്രോപ്പായി പോയി. വിളിക്കുന്ന ആളുകൾ ദയവായിട്ട് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക കേട്ടോ. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്, ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം മോളെ. ഹലോ,
0: നമസ്കാരം ചേച്ചി, പറഞ്ഞോളൂ.
1: ഞാൻ കൊറേ നാളായിട്ട് എന്റെ ഒരു കുടുംബത്തിനോടൊപ്പം എനിക്ക് യാത്ര ചെയ്യാൻ സഞ്ചരിക്കാൻ ഇത് പറ്റുന്നില്ല, തടസ്സങ്ങളും ഉണ്ട്.
0: പിന്നെ
1: കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഇത് റേഡിയോ കേടായിട്ട് കടയിലായിരുന്നു. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ വരുന്നത്. ഞാൻ സുഗന്ധി. നമ്മളെന്ന് പറഞ്ഞ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറവായിട്ട് വരും. കാരണം വെച്ചാൽ അവരെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, അവരുടെ വാശി പിടിച്ച് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ, കൂടുതൽ കെയറിങ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേര് അവർ കൂടുതൽ അകന്നകന്ന് പോകുന്നു. അവരുടേതായിട്ടുള്ള വേറൊരു ലോകത്തോട്ടാണ് അവർ സഞ്ചരിക്കുന്നത്.
0: അല്ലെങ്കിൽ
1: നമ്മൾ റോഡിൽ നിൽക്കുന്നെങ്കിൽ പോലും അവര് നമ്മളെ, മറ്റുള്ളവര് നമ്മൾ എന്ത് കാണും, ഞാൻ ചെയ്യുന്നത് കാണുമോ, അല്ല മറ്റൊന്നും അവര് ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവര് വേറൊരു ലോകത്താണ്. നമ്മൾ കഴിഞ്ഞ ചുറ്റുപാടുകളുമായിട്ടല്ലല്ലോ ഇന്നത്തെ പിള്ളേർ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ മറ്റുള്ളവരെ നമ്മൾ പേടിച്ചും ഭയന്നുമാണ് അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നത്. ഇന്ന് അവർക്ക് ആരെയും പേടിയും ഭയവും ഒന്നുമില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര ഇതിലാണ് അവർ ജീവിക്കുന്നത്. വീട്ടിനകത്ത് ഭീഷണിപ്പെടുത്തിയും കരഞ്ഞും വിളിച്ചും എല്ലാം അവരുടെ ആവശ്യങ്ങളും സാധിക്കുന്നു. കടവായാലും ഇടവായാലും എല്ലാം അവർക്ക് നല്ല സ്വാതന്ത്ര്യമാണ്. അപ്പൊ പിന്നെ അവരെ എന്തിനെ പേടിക്കണം?
0: അതെ,
1: സമൂഹത്തിൽ പോലും ഒരു പേടി പോലും ഇല്ല. അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പിന്നെ തന്നെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതൽ സമയം അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യുക, അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുക, അതിനായിട്ട് കുറച്ച് സമയം പി ടി എ മീറ്റിംഗിൽ പങ്കെടുക്കുക, അങ്ങനെ കുറെ സമയം നമുക്ക് അവർക്ക് വേണ്ടി ചെലവഴിക്കാം. അപ്പൊ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് തുറന്നു പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഇടയ്ക്ക് ആകുമ്പോഴത്തേക്ക് കുറെ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മളെ കുഞ്ഞുങ്ങൾ നമ്മളെ കൈവിട്ടുവോ, നമ്മളിൽ നിന്ന് അകന്നും പോകും.
0: അതെ, ദൂരെയുള്ള വാർത്തകൾ അടുത്ത് സംഭവിക്കാതിരിക്കട്ടെ.
1: അതെ, തീർച്ചയായിട്ടും മോളെ, തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെ വരാതിരിക്കണം. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ എത്തിക്കാനും നല്ല ഇതിൽ കൊണ്ടുവരാനും വേണ്ടിയാ. ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഓരോ കേസ് കെട്ടുകൾ നമ്മൾ ദിനം പ്രതി അത് വളർന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് നമ്മളെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാൻ നമ്മളെ എല്ലാ രക്ഷകർത്താക്കളും. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്നത് എന്തിനു വേണ്ടിയാ? നല്ല രീതിയിൽ അവർ വരാൻ വേണ്ടിയല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് സമയം അവർക്ക് ചെലവഴിക്കുക, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവർക്ക് സ്നേഹം കൊടുത്തും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതായി കഴിഞ്ഞാൽ കുറെ പ്രശ്നത്തിൽ നമുക്ക് ഇതാകാൻ പറ്റും.
0: കൂട്ടായി നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ നാട്ടിലെ ഇരിക്കാനായിട്ട് കൂട്ടായി നമുക്ക് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ പുറലോകം എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലെ ഫോണൊക്കെ കൈ കൊടുത്ത് അവരുണ്ടാക്കി വെക്കുന്ന ഒരു സാങ്കല്പിക ലോകത്തോട് സഞ്ചരിക്കുമ്പോൾ അപകടം വരുന്നതൊന്നും കുഞ്ഞുങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല. കുട്ടിയുടെ പെരുമാറ്റത്തിലോ ഭാവത്തിലോ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചില വ്യക്തികളുടെ അടുത്തേക്ക് പോകാൻ ഇവർ മടി കാണിക്കുക, ഒറ്റപ്പെടുക, ഒറ്റയ്ക്ക് റൂമിലിരിക്കാൻ ശ്രമിക്കുക, ഒറ്റയ്ക്ക് ഫോൺ എടുത്തുകൊണ്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അല്ലേ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം. ആരെന്ത് പറഞ്ഞാലും അമ്മയോടോ അച്ഛനോടോ വന്ന് പറയാമെന്നുള്ളൊരു വിശ്വാസം കുട്ടികളോട്, അല്ലെങ്കിൽ തീർന്നടാ തീർന്ന് പല കുട്ടികളും തകർന്നു പോകുന്നത് അവർ പിന്നെയും അടുത്തൊരാളെ ആശ്രയിക്കുന്നത്, അമ്മയോടും പറയാൻ പറ്റത്തില്ല, അച്ഛനോടും പറയാൻ പറ്റത്തില്ല. ടീച്ചേഴ്സിനോടും പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. കുഞ്ഞുങ്ങളെ അടുത്തറിയ ഏറ്റവും കൂടുതൽ സമയം നിങ്ങളോടൊപ്പമാണ് ആ കുഞ്ഞുങ്ങളുള്ളത്. പഴയ കാലത്തെ ആ ഒരു രീതിയൊന്നും അല്ല അല്ലേ, പഴയ കാലത്തെ പോലെ ഒരവസ്ഥയിലൂടെയല്ല നമ്മൾ കടന്നു പോകുന്നത്. ടീച്ചേഴ്സും ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് എല്ലാ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ച് തീർക്കുന്നതിനോടൊപ്പവും ടീച്ചറമ്മ കൂടെയുണ്ട്, അല്ലെങ്കിൽ സർ കൂടെയുണ്ട് അല്ലേ. കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നല്ല വാക്കുകളാൽ നല്ല ഉപദേശത്താൽ ടീച്ചേഴ്സ് ഇവരുടെ കൂടെ ഉണ്ടാവണം. എന്തും പറഞ്ഞാലും കേൾക്കാനും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ സ്കൂൾ വഴി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ നോ പറയാൻ പഠിപ്പിക്കുക. സ്വന്തം ശരീരത്തിൽ മേലുള്ള അവകാശത്തെക്കുറിച്ചും അസ്വസ്ഥത ഉണ്ടാക്കുന്ന സ്പർശനങ്ങളോട് ഉറക്കെ നോ പറയാനും നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നീട് അപകടങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന അതിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ 1098 ഈ ഒരു നമ്പറിലേക്ക് മറച്ചു വെക്കാതെ പോക്സോ നിയമപ്രകാരം പരാതി നൽകാനും കൗൺസിലിംഗ് ഉറപ്പാക്കാനും മുൻപോട്ട് വരും. ഇതിന് വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണേ. നിങ്ങൾ ഇപ്പോൾ കുട്ടികൾ, നിങ്ങൾ കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതിലെ തമാമനോ അപ്പനോ ആരെങ്കിലുമൊക്കെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണൊക്കെ കയ്യിലുണ്ടല്ലോ, ഫോൺ എടുക്കുക, വിളിക്കുക, തുറന്ന് പറയുക, ഒരു ഇതും അതിനകത്ത് വിചാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പം എന്തായാലും ചർച്ച നമുക്ക് തുടരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾക്ക് ശേഷം, സോറി, ചെറിയൊരു പാട്ടിന് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ
0: ഹലോ. എവിടെയാണ് എന്റെ ടീച്ചറമ്മ? എവിടെ ഉണ്ട്? ഹാപ്പി ആയിട്ടിരിക്കുന്നു? ആരോഗ്യപൂർണമായിട്ടിരിക്കുകയാണോ? എപ്പോഴും അങ്ങനെ ഇരിക്കണം, എപ്പോഴും കേട്ടോ. ഓക്കെ അമ്മേ. അപ്പൊ നമ്മുടെ കുട്ടിയെ
1: മോളെ ഞാൻ ഇന്നത്തെ വിഷയം കേട്ടപ്പോ എനിക്ക് വിളിക്കണം. എത്ര നേരം കൊണ്ട് ശ്രമിക്കുന്നു
0: ആണോ? ഞാനൊരു കാര്യം പറയട്ടെ, പണ്ടൊക്കെ ടീച്ചറമ്മ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളിലും ഒരു രണ്ട് കണ്ണും കൊടുക്കാറുണ്ടല്ലേ.
1: പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് അതാമോ, ഇന്ന് കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ സുരക്ഷിതരല്ല. 99% സുരക്ഷിതരല്ല. ഇതിനെ ഈ മൊബൈലിന്റെ അതിപ്രസരവും ദുരുപയോഗവുമാണ് അതിന്റെ പ്രധാന കാരണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രായോഗികമായ ചില കാര്യങ്ങൾ വേണമല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ അധ്യാപകനും കുട്ടിയും കൂട്ടുകാരെ പോലെ പ്രവർത്തിക്കണം, ഒരേ റോളിൽ തന്നെ പോകണം. അധ്യാപകനോട് കുട്ടിക്ക് പേടിയുണ്ടായി കഴിഞ്ഞാൽ ഒരു കാര്യവും അവർക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അധ്യാപകനും കുട്ടിയും ഒരേ റോളിൽ കൂട്ടുകാരെ പോലെ പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കുണ്ടാകുന്ന കാര്യങ്ങൾ അവരധ്യാപകനോട് തുറന്നു പറയും, രക്ഷിതാക്കളോട് പറയുന്നതിനേക്കാൾ. അപ്പൊ അതൊരു, അതുപോലെ സമൂഹം ഇതിനകത്ത് ഇടപെടണം. സാമൂഹ്യ പ്രവർത്തകര്, സമൂഹം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തകര്, നല്ല പ്രവർത്തകര് ഈ സന്ധ്യയാകുന്ന ചില ഒഴിഞ്ഞ സ്ഥലങ്ങള് കലങ്ക ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ കുട്ടികൾ ഒത്തുകൂടാറുണ്ട്. അത് എപ്പോഴും നമ്മളൊരു ഒരു ശ്രദ്ധ വേണം. അതെന്തിനു വേണ്ടിയാണ്, ഇവരുടെ കയ്യിൽ എന്തുവാണുള്ളത്? അതുപോലെ പള്ളിക്കുടുത്തി പോകുവാന്നും പറഞ്ഞ് ഭാഗം തൂക്കി പോകുന്ന പല കുട്ടികളും ഇപ്പൊ പള്ളിക്കുടുത്തിൽ എത്തുന്നില്ല. ഇതൊക്കെ നമ്മള് അധ്യാപകന്റെ കണ്ണാണ് ഇതിനകത്ത് പ്രധാനമായും വേണ്ടുന്നത്.
0: തീർച്ചയായിട്ടും അധ്യാപകർ, ഇതൊരു കൂട്ടായ പരിശ്രമം തന്നെയാണ്. അധ്യാപകരും, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും വളരുന്ന ഈ കുട്ടികളെ പരിപാലിക്കുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. അവരെ തെറ്റ് കണ്ടാൽ പറഞ്ഞു കൊടുക്കാനും, സ്നേഹത്തിൽ ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനും, ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കാനും ഒക്കെ നമുക്ക് പ്രാപ്തം. അത് അവർക്ക് താങ്ങാനുള്ളൊരു മനക്കെട്ടി പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. എപ്പോഴും നിങ്ങളത് ഓർക്കുക. കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന സ്വന്തം വീടുകളും അടുത്തറിയാവുന്നവരും തന്നെയാണ് പലപ്പോഴും ഭീഷണിയാകുന്നത് എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്നത്. പുറത്തുനിന്നുള്ള അപരിചിതരെ പേടിക്കുന്നതിനേക്കാൾ ഉപരി ചുറ്റുമുള്ള പരിചയക്കാരുടെ ഇടയിൽ നമ്മുടെ കുട്ടികൾ എത്രത്തോളം ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഈ ഒരു റിപ്പോർട്ടുകളെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടികളുടെ സുരക്ഷ എന്നത് വെറും ഒരു നിയമപരമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് നമ്മുടെ കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും നിരന്തരമായിട്ടുള്ളൊരു ജാഗ്രതയാണ്. അമിതമായ വിശ്വാസങ്ങൾക്കപ്പുറം കുട്ടികളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാനും എന്തും ഭയമില്ലാതെ മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ളൊരു സാഹചര്യം ഒരുക്കാനും നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാ രക്ഷകർത്താക്കൾക്കും സാധിക്കണം. അപരിചിതരെയല്ല, അടുത്തറിയുന്ന ആരെയും കണ്ണടച്ചു വിശ്വസിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി വളർത്താൻ ഒറ്റക്കെട്ടായി ജാഗ്രതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോടുകൂടിയാണ് പറയുന്നത്, എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ്? അയാൾ അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരിൽ നിന്നും നിങ്ങൾ ചതിക്കപ്പെടാം എന്നുള്ളൊരു ബോധം നിങ്ങൾ ഉൾക്കൊള്ളുക. തെറ്റ് കണ്ടാൽ തുറന്നു പറയാൻ നിങ്ങൾ പ്രാപ്തരാകുക, ശക്തരാകുക, നല്ല മിടുക്കരായിട്ട് മുൻപോട്ട് പോവുക എന്ന് ടീം എൻ റേഡിയോ 91.2 ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റേഡിയോയുടെ നമ്പറിലാണെങ്കിലും കോൺടാക്ട് ചെയ്യുക. പരിഹാരമില്ലാത്തതായിട്ട് ഒന്നുമില്ല. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിരിക്കാം, നല്ലൊരു നാളേക്കായി മുൻപോട്ട് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ 91.2 എൻ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹായ് ഗൈസ്, ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം ഉള്ളത് ആർജി നിതിനാണ്. ടെക്നോളജി ദിവസവും ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയ ആപ്പുകൾ, പുതിയ ഗാഡ്ജറ്റുകൾ, പുതിയ ട്രെൻഡുകൾ, ഇവയെല്ലാം സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം ഷോ ടെക്കി ടോക്കി. ഇവിടെ നമുക്ക് സംസാരിക്കാം മൊബൈൽ ടിപ്സ്, ആപ്പുകൾ, ആപ്പുകളുടെ അപ്ഡേഷനുകൾ, പുതിയ ടെക്നോളജി, മറ്റും നിങ്ങൾ ഡെയിലി ലൈഫിൽ ഈസി ആകാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഐഡിയാസ് ഒക്കെ നമുക്ക് ടെക്കി ടോക്കിയിൽ സംസാരിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് തിരികെ വരാം.

ഹായ് ഹലോ, ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി ആണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് ആർജൻ നിതിൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. UPI വഴി അറിയാതെ മറ്റൊരാൾക്ക് പണം അയച്ചു പോയോ? അങ്ങനെയെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പണം പോയതിന്റെ തെളിവാദ്യം സൂക്ഷിക്കണം. ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട്, അയച്ച തുക, സമയം, ട്രാൻസാക്ഷൻ ID അല്ലെങ്കിൽ UTR നമ്പർ, UPI ID ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുക. അടുത്തായി പണം അയച്ചു കൊടുത്ത വ്യക്തിയെ ബന്ധപ്പെടാൻ ശ്രമിക്കാം. ആളെ അറിയാമെങ്കിൽ നേരിട്ട് വിളിച്ച് കാര്യം പറയാം. അറിയാത്ത ആളാണെങ്കിൽ ലഭ്യമായ ട്രാൻസാക്ഷൻ വിവരങ്ങൾ ഉപയോഗിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കാം. പണം തിരികെ അയക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. പക്ഷേ ആളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ വൈകാതെ നിങ്ങളുടെ ബാങ്കിനെയും UPI ആപ്പിന്റെ സപ്പോർട്ടിനെയും സമീപിക്കുക. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നൽകി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഗൂഗിൾ പേ ആണെങ്കിൽ അവരുടെ സപ്പോർട്ട് വഴി കംപ്ലൈന്റ് നൽകാം. ഫോൺ പേ, പേടിഎം തുടങ്ങിയ UPI ആപ്പുകളിലും ട്രാൻസാക്ഷൻ സ്പെസിഫിക്കേഷൻ സപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. ബാങ്കിൽ പരാതി നൽകിയിട്ട് 30 ദിവസത്തിനകം പരിഹാരം ലഭിച്ചില്ലെങ്കിൽ RBI ഓംബുഡ്സ്മാനെ സമീപിക്കാം. അതിനായിട്ട് RBI കംപ്ലൈന്റ് മാനേജ് സിസ്റ്റം വഴി ഉപയോഗിക്കാം. RBI കൺട്രോൾ സെന്റർ 1444 വഴിയും സഹായം തേടാം. പക്ഷേ ഏറ്റവും പ്രധാന കാര്യം UPI വഴി പണം അയക്കുമ്പോൾ ഒരു സെക്കൻഡ് കൂടി ശ്രദ്ധിക്കാം. പേര്, UPI ID, തുക എല്ലാം ഒന്നുകൂടി പരിശോധിച്ചിട്ട് മാത്രം പേ അമർത്തുക. പണം അയച്ചു കഴിഞ്ഞാൽ തിരികെ കിട്ടുമെന്ന് കരുതി കാത്തിരിക്കേണ്ട. തെറ്റിപ്പോയെന്ന് മനസ്സിലായാൽ നിമിഷം തന്നെ ആക്ഷൻ എടുക്കുക. അപ്പോൾ ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു

0: എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

അങ്ങനെ പാട്ടുകൾക്കൊക്കെ ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. ടെക്കി വിശേഷത്തിലേക്ക് പോകാൻ നമുക്ക് അന്നേരം നമ്മുടെ ഒക്ടോബർ 1 മുതൽ 31 വരെ ഉത്സവ സീസൺ മുന്നിൽ കണ്ട് ഇന്ത്യൻ റെയിൽവേ പ്രത്യേക ടിക്കറ്റ് പരിശോധന നടത്തുന്നു. അപ്പോൾ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പരിശോധന ഉണ്ടായിരിക്കും. വാട്സപ്പിൽ ആരെങ്കിലും അയച്ചു തന്ന ടിക്കറ്റിന്റെ ഫോട്ടോ, PDF തുടങ്ങിയവ കാണിച്ച് യാത്ര ചെയ്യുന്നത് പ്രശ്നമാകും. നിങ്ങളുടെ ടിക്കറ്റ് IRCTC റെയിൽ കണക്ട് ആപ്പിൽ നേരിട്ട് കാണുകയോ

ബുക്കിംഗ് SMS സൂക്ഷിക്കുകയോ ആവശ്യമായ ഇടത്ത് പ്രിന്റ് ചെയ്ത ടിക്കറ്റ് കരുതുകയോ ചെയ്യുന്നത് സുരക്ഷിതം. ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ ടിക്കറ്റ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എടുത്തിരിക്കണം. ടിക്കറ്റ് സ്വന്തം ഫോണിൽ തന്നെയാണ് കാണിക്കേണ്ടത്. അതോടൊപ്പം ഒറിജിനൽ ഫോട്ടോ ID കൂടി കയ്യിൽ കരുതണം. റിസർവ് ചെയ്ത ടിക്കറ്റിലും ID പ്രധാനമാണ്. ടിക്കറ്റിലുള്ള യാത്രക്കാരിൽ ആവശ്യമായ ഒരാൾ ഒറിജിനൽ ഫോട്ടോ ID ഡോക്യുമെന്റ് കയ്യിൽ കരുതണം. ആധാറ്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ തുടങ്ങിയ അംഗീകരിക്കപ്പെടുന്ന തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാം. ഡിജി ലോക്കറിൽ ഇഷ്യൂഡ് ഡോക്യുമെന്റ് വിഭാഗത്തിലുള്ള രേഖകൾക്കും അംഗീകാരം ലഭിക്കും. എന്നാൽ നമ്മൾ സ്വയം അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് അതേ രീതിയിൽ അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ട് യാത്രയ്ക്കിറങ്ങുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടിക്കറ്റ് ഉണ്ടോയെന്ന് നോക്കുക, ഒറിജിനൽ ID കയ്യിലുണ്ടോയെന്ന് നോക്കുക. ഇതൊന്നും കൂടാതെ ഫോണിൽ ടിക്കറ്റ് കാണിക്കാനായിട്ട് ചാർജ് ഉണ്ടോയെന്ന് നോക്കുക. ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ടിക്കറ്റ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ബാറ്ററി കൂടി നിന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിഴയും യാത്ര ചെയ്ത ദൂരത്തിനുള്ള നിരക്കും അടയ്ക്കേണ്ടി വരാം. അതിനാൽ അവസാന നിമിഷത്തെ ഒരു സ്ക്രീൻഷോട്ടിൽ വിശ്വസിക്കാതെ യാത്രയ്ക്ക് മുമ്പ് തന്നെ ടിക്കറ്റും ശരിയായിട്ടുള്ള ID കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം എന്റെ റേഡിയോ 91.2 ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

നമ്മളങ്ങനെ വീണ്ടും തിരികെ തിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ മൊബൈൽ മോഷണം പോവുകയോ ചെയ്താൽ ഇനി ആശങ്കപ്പെടേണ്ടതില്ല. ഇന്ത്യൻ സർക്കാർ അവതരിപ്പിക്കുന്ന സഞ്ചാർ സാധി പോർട്ടൽ വഴി എളുപ്പത്തിൽ ഓൺലൈനായി പരാതി നൽകാൻ സാധിക്കും. വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം ബ്ലോക്ക് യുവർ ലോസ്റ്റ് എന്ന സേവനം തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ, IME നമ്പർ, ഫോൺ മോഡൽ, നഷ്ടപ്പെട്ട സ്ഥലം, തീയതി തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കണം. കൂടാതെ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ കോപ്പിയും തിരിച്ചറിയൽ രേഖയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പരാതി സമർപ്പിച്ചാൽ ഒരു റിക്വസ്റ്റ് ID ലഭിക്കും. അതുപയോഗിച്ച് നിങ്ങളുടെ പരാതിയുടെ നിലവിലെ സ്ഥിതി പിന്നീട് പരിശോധിക്കാനും കഴിയും. ഈ സേവനത്തിലൂടെ നഷ്ടപ്പെട്ട ഫോൺ ബ്ലോക്ക് ചെയ്യാനും ദുരുപയോഗം തടയാനും ഫോൺ കണ്ടെത്താനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും സഹായകമാകും. ആയതിനാൽ മൊബൈൽ നഷ്ടപ്പെട്ടാൽ വൈകാതെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിശദ വിവരങ്ങൾക്കും സേവനങ്ങൾക്കും സന്ദർശിക്കുക സഞ്ചാർ സാത്തി പോർട്ടൽ. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നമുക്ക് തുടർന്ന് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി. കൂടെയുള്ളത് ആർജെ നിതിനാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരികെ വരാം.

0: പല ചോയ്സ് സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

അങ്ങനെ നമ്മൾ ടെക്കി ടോക്കിൽ മറ്റൊരു വിശേഷമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. എല്ലാവരും ശ്രദ്ധിച്ചുള്ളത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കേരള പോലീസിന്റെ പോൾ ആപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് SOS. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഈ SOS സൗകര്യം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് സഹായം തേടാം. SOS ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങളുടെ വിവരങ്ങളും ലൊക്കേഷനും അടിസ്ഥാനമാക്കി അടിയന്തര സഹായം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾ SOS രജിസ്റ്റർ ചെയ്തിട്ടുള്ള എമർജൻസി കോൺടാക്ട് നമ്പറിലേക്കും വിവരങ്ങൾ എത്തിക്കാനാകും. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ സൗകര്യം വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇപ്പൊ തന്നെ ചെയ്യേണ്ട കാര്യം പോൾ ആപ്പം തുറക്കുക, SOS സെറ്റിംഗ്സിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഒരു ചെറിയ സെറ്റിംഗ്സ് ആണെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് വലിയൊരു സഹായമാകാം. അപ്പോൾ മറന്നു പോകരുത്, പോൾ ആപ്പ് എടുക്കുക, SOS സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ഇതേപോലുള്ള ഉപകാരപ്രദമായ മറ്റ് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

അപ്പോൾ വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇതൻ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെയുള്ള തർജൻ എതിരാണ്. ഇന്ന് നമ്മൾ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കുറെ അറിവുകൾ കേട്ടു. അപ്പോൾ ഇന്നത്തെ ടെക്കി ടോക്കി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ മൊബൈൽ ഫോൺ നമ്മൾ അറിയുന്നതിലും ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. അത് കണ്ടെത്താനും മനസ്സിലാക്കാനും സുരക്ഷിതമായി ഉപയോഗിക്കാനും ഇനി ടെക്കി ടോക്കി എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ അത് ഷെയർ ചെയ്യും. നമുക്ക് അറിയുന്ന ഒരു ചെറിയ കാര്യം മറ്റൊരാൾക്ക് വലിയ സഹായമായേക്കാം. പുതിയ ടെക്നോളജിയും പുതിയ അറിവുകളുമായി മറ്റൊരു ടെക്കി ടോക്കിൽ നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പച്ചമല പൂവ് നീ ഉച്ചി മലത്തേന് പുത്തങ്കോരേത്
1: ജംഗ്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് ആതിരയാണ്. ഇന്ന് ഒട്ടനവധി തൊഴിലവസരങ്ങളുമായാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. എ ഡബ്ല്യു ഇ ഐയിൽ 40 ഒഴിവുകൾ. അഡ്വാൻസ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ പശ്ചിമ ബംഗാളിലെ കാശിപ്പൂരിലുള്ള ഗൺ ആൻഡ് ഷെൽ ഫാക്ടറിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 40 ഒഴിവുകളാണുള്ളത്. കരാർ നിയമനമാണ്. ഇലക്ട്രിക്കൽ ഫിൽറ്റർ 4 ഒഴിവുകൾ, മെക്കാനിക്കൽ ഫിൽറ്റർ 14 ഒഴിവുകൾ, മെഷീനിസ്റ്റ് 6, ടർണർ 7, ഇലക്ട്രോ ഓപ്പറേറ്റർ 6, ഹെഡ് ട്രീറ്റ്മെന്റ് ഓപ്പറേറ്റർ 3. 10-ാം ക്ലാസ് വിജയവും ബന്ധപ്പെട്ട നാഷണൽ സർട്ടിഫിക്കറ്റ് NDCയും NCTVTയും നിർബന്ധം. പ്രായം 18-35 വയസ്സിനും മധ്യേ. സംഭരണ വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓഫ്ലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ശമ്പളം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങളും അപേക്ഷാ ഫോമിന്റെ മാതൃകയും https://awil.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 1. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NDRadio 91.2.

0: തിരികെ വരാം. ഇതേ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ITPB കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്കുള്ള സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് അപേക്ഷ ക്ഷണിച്ചു. വിവിധ കായിക ഇനങ്ങളിലായി 126 ഒഴിവുകളാണുള്ളത്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. കായിക ഇനങ്ങൾ: അത്ലറ്റിക്, അക്വാറ്റിക്, ആർച്ചറി, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, ഫുട്ബോൾ, ജിംനാസ്റ്റിക്, ഹാൻഡ്ബോൾ, ഐസ് ഹോക്കി, ഹോക്കി, ജൂഡോ, പെൻകാക് സിലാഡ്, പവർ ലിഫ്റ്റിംഗ്, സ്പോർട്സ് ഷൂട്ടിംഗ്, ടേബിൾ ടെന്നീസ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, കയാക്കിംഗ്, റോവിംഗ്, MDB, സൈക്ലിംഗ്, കരോട്ട. അപേക്ഷാ ഫീസ്: വനിതകൾക്ക് SSC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർക്ക് 100 രൂപയാണ് ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. പ്രായപരിധി ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://recruitment.itbpolice.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 1. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രി റിസർച്ചിന് കീഴിൽ CSIR മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി 25 വയസ്സിൽ കവിയരുത്. സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾ https://recruitment.nacl.res.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 5 വൈകിട്ട് 5 മണി വരെ.
1: Mind changing and tune to you, End Radio 91.2.

വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. തൊഴിലവസരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഉരുക്ക് ഖനി മന്ത്രാലയത്തിന് കീഴിൽ ജാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ മെക്കോൺ ലിമിറ്റഡിൽ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 111 ഒഴിവുകളാണുള്ളത്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ 80 സീറ്റുകളാണുള്ളത്. സീനിയർ മാനേജർ 30, അസിസ്റ്റന്റ് ജനറൽ മാനേജറിന് 1. പ്രായം 50 വയസ്സിൽ കവിയരുത്. അപേക്ഷ അയക്കേണ്ട വിധവും അവസാന തീയതി എന്നിവയും ഉൾപ്പെടെ വിശദ വിവരങ്ങൾക്ക് www.mcoclimate.co.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് അസോസിയേറ്റ് എഞ്ചിനീയറിംഗ് ഗ്രേഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇൻസ്പെക്ഷൻ മെക്കാനിക്കൽ, മെറ്റലർജിക്കൽ 16, ഇൻസ്പെക്ഷൻ ഇലക്ട്രിക്കൽ 4 എന്നിങ്ങനെയാണ് ഓരോ വിഭാഗത്തിലെയും ഒഴിവ്. കരാർ നിയമനമാണ്. അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. പ്രായം 32 വയസ്സിൽ കവിയരുത്. സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കുന്നുണ്ട്. യോഗ്യത മെക്കാനിക്കൽ, മെറ്റലർജിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് BA, BTech, BSc എഞ്ചിനീയറിംഗ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കേണ്ട തീയതി ഒക്ടോബർ 12 ആണ്. വിശദ വിവരങ്ങൾക്ക് https://recruitment.elcom.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

വെൽക്കം ബാക്ക് ടു ഇതേ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. മുംബൈ നോവൽ ഡോക്ടറിൽ അപ്രന്റീസ് യോഗ്യാർഡ് പ്രിൻസ് സ്കൂളിലാണ് പരിശീലനം. 8-ാം ക്ലാസ്, 10-ാം ക്ലാസ് ITI യോഗ്യതയുള്ളവർക്ക് അവസരം. 32 ട്രേഡുകളിലായാണ് 283 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റിക്കർ ട്രേഡിലേക്ക് 8-ാം ക്ലാസും ക്രെയിൻ ഓപ്പറേറ്റർ ഓവർഹെഡ് SI ട്രേഡിലേക്ക്

മാസം, ക്രെയിൻ ഓപ്പറേറ്റർ ഓവർ ഹെഡ് SA 15 മാസം, ഷിപ്പ് റൈറ്റർ സ്റ്റീൽ റിഗ 2 വർഷം, മറ്റു ട്രേഡുകളിൽ 1 വർഷം. പാറ്റേൺ മേക്കർ DAG, MAG വെൽഡർ, വെൽഡർ GND വെൽഡർ, പൈപ്പ് ആൻഡ് പ്രഷർ വൈസ് പെയിന്റർ എന്നീ ട്രേഡുകളിലേക്ക് 18 വയസ്സും മറ്റു ട്രേഡുകളിൽ 14 വയസ്സുമാണ്. കുറഞ്ഞ പ്രായം, ഉയർന്ന പ്രായപരിധിയില്ല. തിരഞ്ഞെടുപ്പിനായി OMR മാതൃകയിൽ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളുടെയൊക്കെ പരീക്ഷ ഉണ്ടാവും. 100 മാർക്കിനുള്ള പരീക്ഷയ്ക്ക് 2 മണിക്കൂറാണ് സമയം. ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ നോളജ് എന്നിവയും ആസ്പദമാക്കിയായിരിക്കും ചോദ്യങ്ങൾ. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യങ്ങൾ ലഭിക്കും. റിഗ ട്രേഡിലേക്ക് 8-ാം ക്ലാസ് നിലവാരത്തിലും മറ്റു ട്രേഡുകളിലേക്ക് 10-ാം ക്ലാസ് നിലവാരത്തിലുമുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും https://www.apprenticeshipregistration.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒക്ടോബർ 7 മുതൽ അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 27. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: പോയിന്റ് 2 റേഡിയോ ജംഗ്ഷനിൽ ഒപ്പമുള്ളത് ആതിരയാണ്. തിരുവനന്തപുരത്ത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഓഫീസർ ലീഗൽ അഡ്വൈസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 8 ഒഴിവുകളാണുള്ളത്. യോഗ്യത: നിയമത്തിലുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദം, 3 വർഷത്തെ പ്രവൃത്തി പരിചയം, വയസ്സ് 40 വയസ്സിൽ കവിയരുത്. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റ് 1 ഒഴിവ്. യോഗ്യത: ബിരുദം, ജേർണലിസം, കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ്, അഡ്വർടൈസിംഗ്, മീഡിയ സ്റ്റഡീസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 40 വയസ്സിൽ കവിയരുത്. ഫെസിലിറ്റി മാനേജ്മെന്റ് ഓഫീസർ 1 ഒഴിവ്. സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ME, ME, MTech, 8 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായം 40 വയസ്സിൽ കവിയരുത്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി ഒക്ടോബർ 15. വിശദവിവരങ്ങൾക്ക് www.kfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ ടീച്ചിംഗ് അസോസിയേറ്റ് ഇന്റർ ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിവിധ വിഷയങ്ങളിലാണ് ഒഴിവ്. 1 വർഷത്തെ കരാർ നിയമനമാണ്. യോഗ്യത: മാത്സിലുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദവും, BEd നെറ്റും. ഇംഗ്ലീഷ് യോഗ്യത: ഇംഗ്ലീഷിലും ബിരുദവും ബിരുദാനന്തര ബിരുദവും, BEd നെറ്റും. ഫൈൻ ആർട്സ്, കോൾ സ്കൾപ്ചർ, പെയിന്റിംഗ്, അപ്ലൈഡ് ആർട്സ് യോഗ്യത: BFA, HI അല്ലെങ്കിൽ പെയിന്റിംഗ് സ്കൾപ്ചർ, പെയിന്റിംഗ് അപ്ലൈഡ് ആർട്സിലുള്ള BFA MFA നെറ്റ് യോഗ്യതയും വേണം. ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ടീച്ചിംഗ് ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ ISLCയിലുള്ള ഡിപ്ലോമയും. ISL ഇന്റർപ്രറ്റർ യോഗ്യത: ഇന്ത്യൻ ഇന്റർപ്രറ്റേഷനിലുള്ള ഡിപ്ലോമ.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: നന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാദാനം.
1: തിരികെ വരാം റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ. ഒപ്പമുള്ളത് ആതിരയാണ്. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ഒഴിവുകളുടെ എണ്ണം 2, പട്ടികവർഗം നിയമന രീതി നേരിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് 45% മാർക്കിൽ കുറയാതെ സ്റ്റാറ്റിസ്റ്റിക്കിൽ നേടിയ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല നട്ടുല്യ അംഗീകരിച്ച ബന്ധപ്പെട്ട വിഷയത്തിലുള്ള യോഗ്യത നേടിയിരിക്കണം. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് റെഗുലർ പഠനത്തിലൂടെ ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ BEd ബിരുദമോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാല ബന്ധപ്പെട്ട വിഷയത്തിൽ തത്തുല്യമായി അംഗീകരിച്ച യോഗ്യത നേടിയത് ആയിരിക്കണം. ബന്ധപ്പെട്ട വിഷയത്തിൽ BEd ബിരുദം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് ബന്ധപ്പെട്ട് ഫാക്കൽറ്റിയിൽ നേടിയിട്ടുള്ള BEd ബിരുദം കേരള സർക്കാർ നേരിട്ടോ കേരള സർക്കാർ അധികാരപ്പെടുത്തുന്ന ഒരു ഏജൻസി മുഖേനയോ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക നിയമനത്തിന് നടത്തുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് വിജയിച്ചിരിക്കണം. സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ഇ ഹെൽത്ത് കേരളയിൽ വിവിധ പ്രോജക്ടുകളിലേക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ജൂനിയർ ജാവ ഡെവലപ്പർ, പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് ടെസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 10 ഒഴിവുകളാണുള്ളത്. കരാർ നിയമനമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 12. വിശദവിവരങ്ങൾക്ക് www.aarogyakeralam.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

വെൽക്കം ബാക്ക് ടു ഇതൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ ഒപ്പമുള്ളത് ആതിരയാണ്. ആലപ്പുഴയിലെ തൈക്കോട്ടുശ്ശേരി, അമ്പലപ്പുഴ, ചമ്പക്കുളം, വെള്ളിയനാട് എന്നീ ബ്ലോക്കുകൾക്ക് കീഴിലുള്ള CDSകളിലെ ഇന്റർഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകളിൽ IFCR സീനിയർ CRP തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുകളാണുള്ളത്. 3 വർഷത്തേക്കാണ് നിയമനം. എല്ലാ വർഷവും അപ്രസയിൽ നടത്തിയ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് തുടർ നിയമനം നൽകുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 10 ഒക്ടോബർ. വിശദവിവരങ്ങൾക്ക് www.kudumbashree.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സെന്റർ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കായംകുളം റീജിയണൽ ഓഫീസിൽ യങ് പ്രൊഫഷണൽസിന്റെ ഒരൊഴിവിലേക്ക് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. കരാർ നിയമനമാണ്. 60% മാർക്കോടെ BCOM, BBA, BBS, 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 21 വയസ്സിനും 45 വയസ്സിനുമിടയിൽ. ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകളും അസൽ പകർപ്പുകളും സഹിതം 13 ഒക്ടോബർ രാവിലെ 9 മണിക്ക് റീജിയണൽ ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് www.cpcri.government.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. പാട്ടുകൾ കേട്ടിട്ട്

ഇതേൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നാഷണൽ ആയുഷ് മിഷൻ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിൽ നടപ്പാക്കി വരുന്ന പദ്ധതികൾ വിദഗ്ധികളിലേക്ക് അവസരം. കരാർ നിയമനമാണ്. പത്തനംതിട്ടയിലേക്ക് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവൊന്നാണ്. യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഡി സി എ പി ജി ഡി സി എയും പ്രായം 40 വയസ്സിൽ കവിയുകയും ചെയ്യരുത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജില്ലാ ഓഫീസിൽ നേരിട്ട് നൽകാം, അല്ലെങ്കിൽ തപാൽ മുഖേന അയക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 8. ഫോൺ നമ്പർ 0468829958. ശബരിമലയിൽ 2026-27 വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 300 ഒഴിവുകളാണുള്ളത്. അപേക്ഷകർ സേനകളിൽ നിന്ന് വിരമിച്ച ഹിന്ദുമതത്തിൽപ്പെട്ട പുരുഷന്മാരായിരിക്കണം. യോഗ്യത വിമുക്ത ഭടനായിരിക്കണം, അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് എക്സൈസ് ഫയർ ഫോഴ്സ് ഫോറസ്റ്റ് സേനകളിൽ നിന്ന് വിരമിച്ചവരായിരിക്കണം. മേൽപ്പറഞ്ഞവരിൽ കുറഞ്ഞത് 5 സേവനം ചെയ്തിരിക്കണം. മികച്ച ശാരീരിക ശേഷി ഉണ്ടായിരിക്കണം. പ്രായം 2027 ജനുവരി 20 67 കവിയരുത്. അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക, പൂരിപ്പിച്ച് സ്കാൻ ചെയ്ത് sptdbig@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം, അല്ലെങ്കിൽ തപേൽ മുഖേനയും അയക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 20. ഇതോടുകൂടി റേഡിയോ ജംഗ്ഷൻ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
0: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പെർഫെക്റ്റ് ഗിഫ്റ്റ് ഫോർ യുവർ ലവ്ഡ് വൺസ്. സരഗമ കാർവ തെലുഗു.

എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യ. കൊല്ലത്തെ കശുവണ്ടി മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പ്ലാനിംഗ് ബോർഡ് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് വനം വന്യജീവി നൈപുണ്യ വികസന മന്ത്രി ഷിബു ബേബി ജോൺ. 15th പഞ്ചവത്സര പദ്ധതിയുടെ ജില്ലാതല അഭിപ്രായ രൂപീകരണ യോഗം ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൌരന്റെ മൌലികാവകാശം ഉറപ്പുവരുത്തുന്നതിന് വിവരാവകാശ നിയമത്തിന് വലിയ പങ്ക് വഹിക്കാനാകുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ മാലിന്യമുക്ത ക്യാമ്പയിന്റെ ഭാഗമായുള്ള നിർമ്മലം പുതിയുക ശുചിത്വ കേരളം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ഗ്രൌണ്ടിൽ വനം വന്യജീവി നൈപുണ്യ വികസന മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. കോളേജ് പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത്തിക്കര ശിശുവികസന പദ്ധതി ഓഫീസ് പരിധിയിലെ 193 അംഗനവാടികൾക്ക് ആവശ്യമായ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റ് വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി ഒക്ടോബർ 9. ഫോൺ നമ്പർ 8281 99 1. ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ഒക്ടോബർ 7 നടത്താൻ നിശ്ചയിച്ചിരുന്ന പുരോഗതി അവലോകന യോഗം ഒക്ടോബർ 16 രാവിലെ 11 മാറ്റിവെച്ചു. ജില്ലാ കളക്ടർ കോൺഫറൻസ് ഹാളിൽ യോഗം നടത്തുമെന്ന് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ്

0: മ്യൂസിക് ഫെസ്റ്റിവലിന്റെ പ്രചാരണാർത്ഥം വിളംബര ജാഥ നടത്തി. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡി ടി പി സിയിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ ചിന്നക്കട റെസ്റ്റ് ഹൌസിൽ അവസാനിച്ചു. സഹകരണ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗം പ്രബന്ധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. 9:00 രാവിലെ 10:30 കരുനാഗപ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലുള്ള സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 7:00 വൈകിട്ട് 5:00 പേര് നൽകാം. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: You're listening എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗത മന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 പതിറ്റാണ്ട് തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവുമാണ് ഭരണനിർവഹണത്തിൽ തനിക്ക് കരുത്തേകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ ശ്രീ വിനായക ക്ഷേത്രം സന്ദർശിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായും 140 കോടി പൌരന്മാരുടെ ക്ഷേമത്തിനായും പ്രാർത്ഥിച്ചു. പൂർണ്ണ സമർപ്പണത്തോടെ ജനങ്ങളെ രാപകൽ സേവിക്കുന്നതിനായി തനിക്ക് കൂടുതൽ കരുത്തും ഊർജ്ജവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 25 വർഷത്തെ ഭരണ നേതൃത്വത്തിലൂടെ നേടിയെടുത്ത അനുഭവ പാഠവും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും വലിയ സമ്പത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: देश के लिए मेरा दायित्व भी सबसे अधिक है और मैं हृदय से ये मानता हूं कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है. मां भारती की हर संतान इस पूंजी की अधिकारी है.
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഇതു സംബന്ധിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളും സമർപ്പണവും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിക്കും അടിത്തറയിട്ടതായി ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യമായ ഫലം ഉറപ്പു നൽകുന്ന ഭരണശൈലിയുടെ പുതിയ മാതൃക സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പൊതുസേവനം ജീവിതത്തിന്റെ ഏക ലക്ഷ്യമാക്കിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും രാഷ്ട്രീയത്തെ അദ്ദേഹം രാജ്യത്തെ സേവിക്കാനുള്ള മാർഗമായാണ് കണ്ടതെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വലിയ ആഗോള വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകിയിട്ടുള്ളതെന്നും BJP അധ്യക്ഷൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.5% റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. പണപ്പെരുപ്പവും ക്രൂഡ് ഓയിൽ വില വർദ്ധനയുമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. 3 വർഷത്തിനുശേഷമുള്ള വർധന ഭവന വാഹന വായ്പകളുടെ EMI വർധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 MW വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായാണ് സൂചന. പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സേവനം ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ മന്ത്രി CP ജോൺ നിർവഹിക്കും. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കരിയറിൽ അവസാന മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റും സമ്മാനിച്ച് ഇതിഹാസ താരം ലയണൽ മെസ്സി അർജന്റീനയുടെ ജേഴ്സി അഴിച്ചിരിക്കുന്നു. ഗോൾ മുഖങ്ങളെ കീഴ്പ്പെടുത്തിയ ആ ബൂട്ടുകൾ ഇനി രാജ്യത്തിന് വേണ്ടി വല കുലിക്കില്ല. 2 പതിറ്റാണ്ടിലേറെക്കാലം അർജന്റീനയ്ക്കൊപ്പമുള്ള മെസ്സിയുടെ ഫുട്ബോൾ യാത്രയ്ക്ക് അവസാന വിസിൽ വീഴുമ്പോൾ കോടാനുകോടി ആരാധകർ വിതുമ്പി. ബ്യൂണസ് ഐറിസിലെ സ്റ്റാഡിയോ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ രാജ്യമായ ബെനിനെതിരെയുള്ള അന്താരാഷ്ട്ര സൌഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് 3-0 തകർപ്പൻ വിജയം സമ്മാനിച്ച് നിറകണ്ണുകളുടെ മെസ്സി മൈതാനം വിട്ടു. 2022 ലോകകപ്പ് അടക്കം 4 സുപ്രധാന കിരീടങ്ങൾ, ആകെ 208 മത്സരങ്ങൾ, 126 ഗോളുകൾ, 67 അസിസ്റ്റുകൾ. മെസ്സിയുടെ കരിയർ അതുല്യവും അപാരവും അപൂർവങ്ങളിൽ അപൂർവമായി എക്കാലവും കാൽപന്ത് ഭൂമിയിൽ അടയാളപ്പെടുത്തും. മെസ്സി മൈതാനം വിടുമ്പോൾ ഒരു തലമുറയുടെ ഓർമ്മകൾ ബാക്കിയാവുന്നു. അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ ലയണൽ മെസ്സി തീർത്ത ഗോളാരവങ്ങൾ എക്കാലവും ജനതയെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. നന്ദി മെസ്സി, കാൽപന്താവേശത്തിന്റെ ഒരു യുഗം സമ്മാനിച്ചതിന്.
0: കേരള ഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് 5.5 പതിറ്റാണ്ട്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് കേളപ്പൻ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിലെ ആദ്യ സത്യഗ്രഹി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈക്കം, ഗുരുവായൂർ സത്യഗ്രഹങ്ങളിൽ സജീവ സാന്നിധ്യമായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. ഐത്തൂച്ചാടന പ്രചാരണത്തിന്റെ ഭാഗമായി ജാതിപ്പേർ ഉപേക്ഷിച്ച് കെ കേളപ്പൻ മാതൃകയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനുമായി ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കുന്നു. ഇതിനായി തദ്ദേശ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രാദേശിക തലങ്ങളിലും സമിതികൾ രൂപീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കളക്ടർ വൈസ് ചെയർപേഴ്സണുമായാണ് ജില്ലാതല ഏകോപന സമിതി രൂപീകരിക്കുക. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാന അതിർത്തികളിലൂടെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് തടയാൻ നിരീക്ഷണവും ശക്തമാക്കും.
0: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: ചില്ലിപാലം അടച്ചിട്ടത് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം വാഗമണിലെത്തുന്ന നിരവധി സഞ്ചാരികൾക്ക് വലിയ നിരാശയുണ്ടാക്കിയിരുന്നു. തുടർന്ന് സർക്കാരിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലത്തിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. DTPC ഇടുക്കിയും ഭാരത് മാതാ വെഞ്ചേഴ്സും ചേർന്ന് PPP മോഡലിലാണ് ഈ അഡ്വഞ്ചർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ചില്ലുപാലത്തിന് പുറമെ 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം, വെർച്വൽ റിയാലിറ്റി, സിപ്ലൈൻ തുടങ്ങിയ നിരവധി വിനോദങ്ങളും ഇവിടെയുണ്ട്.
0: സംസ്ഥാനത്ത് ഇൻഫ്ലുവൻസ മൂലമുള്ള മരണങ്ങളിൽ വർധനയുണ്ടായതായി റിപ്പോർട്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും വാക്സിൻ എടുക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കും. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 മുറികൾ ബുക്ക് ചെയ്യാനാകും. തുലാം ഒന്നായ 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കും. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഈ മാസം 11 വരെ നടക്കുന്ന ഫെസ്റ്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗതമന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 പതിറ്റാണ്ട് തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: അനേവർക്കും സിറന്ത പരിസ് സാരേഗാമ കാർവാൻ.

0: നമസ്കാരം, വാർത്തകൾ ശ്യാമ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അർപ്പണബോധവുമാണ് തന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ശ്രീ വിനായക് ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാജ്യത്തിനും 140 കോടി ജനങ്ങൾക്കുമായി പ്രാർത്ഥിച്ചതായും ശ്രീ മോദി വ്യക്തമാക്കി.
1: आज मुझे हेड ऑफ द गवर्नमेंट के तौर पर निरंतर सेवा करते हुए 25 वर्ष पूरे हो गए. मैं हृदय से ये मानता हूं कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है.
0: രാഷ്ട്രീയത്തെ അധികാരത്തിനപ്പുറം രാജ്യസേവനത്തിനുള്ള ഉപാധിയായാണ് പ്രധാനമന്ത്രി കാണുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന കാഴ്ചപ്പാടിനെ ദേശീയ ദൌത്യമാക്കി അദ്ദേഹം മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു എന്നിവരും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെയും പ്രശംസിച്ച് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ. ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്കും ആഗോള ദക്ഷിണ മേഖലയ്ക്കും ഒരുപോലെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. പണനയ സമിതി ഏകകണ്ഠമായാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു.
2: After a detailed assessment of the evolving macroeconomic and financial conditions, developments and the outlook, the MPC voted unanimously to increase the policy repo rate under the LAF by 25 basis points to 5.5%. Consequently, the STF rate stands adjusted at 5.25% and the marginal standing facility rate and the bank rate to 5.75%.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ചടങ്ങിൽ 326 കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറൻ സമർപ്പിത ചരക്കിടനാഴിയുടെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 3 റെയിൽവേ പദ്ധതികൾക്കും 3 ഹൈവേ പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. വൈകിട്ട് മുംബൈയിലെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതികളെ പ്രദർശിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ എൻ ടി പി സിയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായി സൂചന. പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെ സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. 2025 ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2 ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവെ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ കപ്പൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റഷ്യയുടെ തെക്കൻ കരിങ്കടൽ തീരത്തുള്ള വിനോദസഞ്ചാര നഗരമായ സോച്ചിക്ക് സമീപം ലൈബീരിയൻ പതാകയുള്ള കപ്പലിനു നേരെ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീന ജഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. ബ്യൂണസ് അയേഴ്സിലുള്ള മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 ഗോൾ നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208 മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നന്മയ്ക്കായി പരുത്തി, വ്യാപാരം, പരിവർത്തനം, പങ്കാളിത്തം എന്നിവയിലൂടെ സമൃദ്ധി കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നു. വയലുകളിൽ പരുത്തി കൃഷി ചെയ്യുന്ന കർഷകരെ ആദരിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹിയുടെ ചില പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി 10:24 ഭൂചലനമുണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ഘാനയും തമ്മിൽ 2 ധാരണാപത്രങ്ങൾ കൈമാറി. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഘാന സന്ദർശിച്ച വേളയിലാണ് കരാറുകൾ കൈമാറിയത്. ശാസ്ത്രീയ ഗവേഷണം, അക്കാദമിക് മേഖല, കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരാറുകൾ. മദ്രസ വിദ്യാഭ്യാസ കമ്മീഷൻ റദ്ദാക്കി പശ്ചിമബംഗാൾ സർക്കാർ. കമ്മീഷനെ സ്കൂൾ സർവീസ് കമ്മീഷനുമായി ലയിപ്പിച്ചതായും ഇനി മുതൽ മദ്രസകളിലെ നിയമന നടപടികൾ SSCയുടെ കീഴിലാകുമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. മദ്രസകളിലെ അധ്യാപക നിയമനം സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് പുതിയ നീക്കം. ത്രിപുരയിലെ ഖോവായ് ജില്ലയിൽ നിന്ന് 1.74 കോടി രൂപയുടെ 340 കിലോഗ്രാം കഞ്ചാവ് അസം റൈഫിൾസ് പിടികൂടി. ലഹരി കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ലഹരി മരുന്നും വാഹനവും തുടർ നടപടികൾക്കായി കസ്റ്റംസ് അധികൃതർക്ക് കൈമാറി. ജമ്മുകാശ്മീരിനെക്കുറിച്ചും പാകിസ്ഥാനിലെ ഭീകരവാദ ശൃംഖലകൾക്കെതിരെയും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ പരാമർശങ്ങൾ ഇന്ത്യ തള്ളി. UN പൊതുസഭയുടെ 6 സമിതി യോഗത്തിൽ ലോക്സഭാ MP ബിപ്ലവ് കുമാർ ദേവാണ് ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത്. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.

0: ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പമുള്ളത് ആതിരയാണ്. നമ്മൾ മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മാണിക്കിൻ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരികെ എത്തുകയാണ്. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ സർവകലാ ഹിറ്റ് തേന്മാവിൻ കൊമ്പത്ത് ബിഗ് സ്ക്രീനിൽ വീണ്ടും മാജിക് തീർക്കാൻ റീ റിലീസ് ചെയ്യുകയാണ്. 1994 റിലീസ് ചെയ്ത ഈ ചിത്രം തിയേറ്ററുകൾ സൃഷ്ടിച്ച തരംഗം നമ്മൾ ഒട്ടും മറന്നു കാണില്ലല്ലേ. ഗ്രാമീണ ഭംഗിയും മനോഹരമായ പ്രണയവും അപ്പുക്കിളിയും മാണിക്കനും തമ്മിലുള്ള തമാശകളും നെടുമുഴു വേണുവിന്റെ കടത്തനോർ അപ്പച്ചനും ഇന്ന് നമ്മൾ ട്രോളുകളിലൂടെയും ടിവിയിലൂടെ ഒക്കെ ദിവസവും കണ്ടാസ്വദിക്കുന്ന ആ രംഗങ്ങൾ തിയേറ്ററിലെ അന്തരീക്ഷത്തിൽ 4K ദൃശ്യ ശൃംഖലയിലും പഞ്ച് ശബ്ദത്തിലും വീണ്ടും കാണുമ്പോൾ ഉള്ള സുഖം ഒന്ന് വേറെ തന്നെയായിരിക്കും. അപ്പോൾ ഇനി ഈ സിനിമ കാണാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഗാനമഞ്ചരിയിൽ ഇന്ന് നമുക്ക് അതിലെ പാട്ടുകൾ കേട്ടാലോ? പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ,

0: പറയാവേ. ഹലോ പറയാ. ഹലോ. ആ ഇവിടെ പാടാൻ അറിയാവുന്ന ഒരാളുണ്ട് കൊടുക്കാം.
1: ഹലോ ഹലോ. മറ്റേ അയാൾ എന്റെ പേര് സുമയ്യ. പാട്ട് മറ്റേ
0: അയ്യ.

0: വെൽക്കം ബാക്ക് ടു ഇന്ത്യൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്, ഒപ്പമുള്ള ദാദരയാണ്. ഗാനമഞ്ജരിയിലൂടെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കാനുമായി വിളിക്കേണ്ട നമ്പർ 9544709012. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ.
0: ആ ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, പുതിയകാവ് സൊസൈറ്റിയിൽ നിന്നാണ്. ഞാൻ എന്റെ പേര് ഉഷേന്നാണ്.
0: ആ ഉഷേമ, പറയൂ, ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ ചോദിച്ചേട്ടെ.
0: ചോദിച്ചില്ലല്ലേ,
1: പറയാവേ. ഹലോ ഹലോ.
0: ആ ഏത് പാട്ടാണ് ഉഷേമ വേണ്ടത്? അഴലിന്റെ ആഴങ്ങളിൽ അല്ലേ? ആ പൃഥ്വിരാജിന്റെ നല്ലൊരു സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ്
1: ചെയ്യേണ്ടത്?
0: പെട്ടെന്ന് പാടാൻ പറയൂ.
1: ഹലോ
0: ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് സുമയ്യ.
0: ആ സുമയ്യ, സുമയ്യ പാടാന്ന് പറഞ്ഞു. ആ പാടിക്കോളൂ.
2: ആ പാട്ടില്ലേ?
0: ആ ഓക്കെ, ആ പാട്ട് വെച്ചു തരാം. ഇത് വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു തരാം കേട്ടോ. ശരി ശരി. നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. വൈഷ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വൈഷ്ണയുടെ അമ്മയാണ്, ഇന്ന് ബർത്ത്ഡേ ആണ് വൈഷ്ണയുടെ. അപ്പോൾ വൈഷ്ണയ്ക്ക് വേണ്ടി, എത്രയോ ജന്മമായി നിന്നെ ഞാൻ, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കപ്പോ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: വെൽക്കം ബാക്ക് ടു ഇതൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്, ഒപ്പമുള്ള ദാദരയാണ്. ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ വകുപ്പിൽ നിന്നൊരു അറിയിപ്പുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായി കാറ്റിനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതോടൊപ്പം നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഹലോ, ആരാണ്? അൻസാറാണ്. അൻസാറാണ്, ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് അന്ന എന്ന ചിത്രത്തിലെ.
0: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചുതരാം. ഇത് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: ഞാൻ എന്റെ റേഡിയോ എല്ലാ ശ്രോതാക്കൾക്കും, പിന്നെ പി വി മുഹമ്മദ് വടക്കേവാനൊരു പാലക്കാട്.
0: ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
1: ഞാൻ കാത്തിരിക്കും, വെച്ചുതരണേ.
0: വെച്ചു തരാം, തീർച്ചയായിട്ടും വെച്ചുതരാം. ഇതോടൊപ്പം നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. ആലങ്കടവ് നിന്ന് ശ്രീജിത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശ്രീജിത്തിന് സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, എ ഓട്ടോ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

വെൽക്കം ബാക്ക് ടു ഇതൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചു കൊടുക്കാൻ വിളിക്കേണ്ട നമ്പർ 9544770091. ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്, സ്നേഹിക്കുക, ചിരിക്കുക, നല്ല ഭംഗിയായി ജീവിക്കുക, കയ്യിലുള്ളതിനെ നഷ്ടപ്പെടുത്തി വരാനിരിക്കുന്നതിനെ കാത്തിരിക്കാതിരിക്കുക. നാളേക്ക് മാറ്റിവെക്കുന്ന പലതും നമ്മളെ കാത്തിരിക്കണമെന്നില്ലല്ലോ, കാരണം നാളെ എന്നത് ഒരു ഉറപ്പല്ല, മനോഹരമായ ഒരു വാക്കാണ്, അതൊരു പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം ഗാനമഞ്ചരിയിലൂടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വിളിക്കുക. ഇതാ ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ആ, ലോട്ടറി കട. ലോട്ടറി കച്ചവടം ഒക്കെ എങ്ങനെ പോകുന്നു? മൊത്തത്തിൽ ഒരു സന്തോഷമയമാണല്ലേ. ആണോ, ഇവിടെ കുറച്ച് തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയാണ്. എന്തായാലും കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? ആ, നല്ല പാട്ടാണ്, നമുക്ക് കേൾക്കാം. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? കടയിൽ വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. മണിച്ചേട്ടന്റെ പാട്ട് തീർച്ചയായും വെച്ചേരാം. ശരി, നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. ചേരാവളിയിൽ നിന്ന് ശിവൻചേട്ടനാണ്. ശിവൻചേട്ടന് പുത്തൻതെരുവിലുള്ള നന്ദുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അഴകി ലൈല എന്ന പാട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
3: ഹലോ, ഗാനമഞ്ജരിയാണോ?
2: അതെ, ഗാനമഞ്ജരിയാണ്.
3: ഗാനമഞ്ജരി,
2: ബാബു എവിടുന്നാണ് വിളിക്കുന്നത്?
3: ഞാൻ കാരൂർ കടവിൽ നിന്നാണ് വിളിക്കുന്നത്.
2: കാരൂർ കടവിൽ നിന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഹലോ, ഏത് പാട്ടാണ് വേണ്ടത്? ഹലോ,
3: ക്രോണിക് ബാച്ചലർ എന്ന് പറഞ്ഞ സിനിമയില്ലേ, ക്രോണിക് ബാച്ചലർ,
2: അതിലെ ഏത് പാട്ടാണ്?
3: അതിലെ മറ്റേ മമ്മൂട്ടിയുടെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ,
2: തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി വെച്ചുതരല്ലേ. അപ്പോൾ ഈ പാട്ട് കേൾക്കാം. നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. ശ്രീജിത്ത് കരുനാഗപ്പള്ളിയാണ്. കളിപ്പാട്ടം മൂവിയിലെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
4: ഗുഡ് ഈവനിംഗ്, ഞാൻ പുത്തുംതുരെ നന്ദു.
2: നന്ദു, നന്ദു എത്രയിലാ പഠിക്കുന്നേ?
4: 9-ൽ. 9-ൽ.
2: ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
4: ബോയ്സില്.
2: ബോയ്സില്. നന്ദുവിന് ഏത് പാട്ടാണ് വേണ്ടത്?
4: മറ്റേ ആരാണേ ആരാണേ ആ പാട്ടില്ലേ?
2: ആരാണേ ആരാണേ ഏത് സിനിമയിലെ മോനെ? ഒന്നെങ്കിൽ ആ പാട്ട് പാടൂ. ആരാനേ ആരാനേ ഒത്തു പിടിക്കണത് ആരാനേ, അതാണോ? ഉറുമി എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പം ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണോ നന്ദു വിളിച്ചത്? നിതിൻ ചേട്ടന് വേണ്ടിട്ട്. ഓക്കെ, നിതിൻ ചേട്ടന് വേണ്ടി മാത്രമായിട്ടാണോ? എന്താ മോനെ, നിതിൻ ചേട്ടൻ ഇന്ന് ലീവാണ്. നിതിൻ ചേട്ടനോട് ഞാൻ പറഞ്ഞേക്കാം, ഇപ്പോൾ ഞാനും എന്റെ പേര് ആതിര, എന്റെ കൂടെ ഉള്ളത് ആര്യ, ഞാനും ആര്യയും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിട്ടാണ് പാട്ട്.
4: ആ
2: ഓക്കെ, താങ്ക് യു നന്ദുക്കുട്ട. അപ്പം നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.

0: വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കാൻ വിളിക്കേണ്ട നമ്പർ 9544740012. ഇതായി നമുക്കൊരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
1: നമസ്കാരം. നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ശംസുദ്ദീൻ കരുപ്പെടുന്ന ആതിരല്ലേ? ആതിര.
0: അതെ, ആതിരയാണ്.
1: അതെ, നല്ല അവതരണമാണ്, നല്ല ശബ്ദമാണ്, ഒരുപാട് ഇഷ്ടം.
0: ഏത് പാട്ടാണ് വേണ്ടേ?
1: എനിക്ക് വേണ്ടത് കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, പൂക്കണിയല്ലേ, ആകാശം താഴുന്നു, നീഹാരം തൂവുന്നു. ഈ പാട്ട്
0: ഓക്കെ, നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ.
1: ചെറിയൊരു ഗായകനല്ലേ, 55 വർഷമായി രംഗത്ത്.
0: അപ്പൊ ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ?
1: നമ്മുടെ സൗഹൃദവാണിയിലെ റേഡിയോ ശ്രോതാക്കളാണ്.
0: അപ്പോ
1: ആതിരക്ക് പ്രത്യേക ആശംസ അറിയിക്കുന്നു, കാരണം നല്ല അവതരണമാണ്, നല്ല നല്ല ആതിരക്ക് മാത്രമല്ല, നമ്മുടെ എന്റെ റേഡിയോയിലെ എല്ലാ ആർജേഴ്സും സൂപ്രണ്ടാ, ആരും മോശമല്ല. ഉർവശി മുതല് മറ്റേ ഐശ്വര്യ, പിന്നെ ഗോപിക, പറഞ്ഞറിയിക്കാൻ വയ്യ. എല്ലാവർക്കും അറിയട്ടാ, അല്ലെ? ഇപ്പൊ ശംസുക്ക എന്ന് പറഞ്ഞ സംഗീതം ഒരുപാട് പറഞ്ഞാല് എല്ലാ ആദ്യത്തിനും തന്നെ
0: അറിയാം.
1: അപ്പൊ പറഞ്ഞാൽ മതി, ശംസുക്ക ചോദിക്കുന്ന ആള്.
0: അപ്പം സുഖമാണല്ലോ?
1: ഓക്കെ, താങ്ക് യു.
0: സുഖമാണല്ലോ? അപ്പൊ സുഖമായിട്ടിരിക്കും, പാട്ട് വെച്ചിരിക്കാം കേട്ടോ. ആ ശരി. ഇതോടൊപ്പം നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്, മനുവാണ്. മനു സ്നേഹിക്കുന്ന കുട്ടിയായ നൗമിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഉദയനാട് താരം എന്ന ഫിലിമിലെ പറയാതെ അറിയാതെ നീ പോയതല്ലേ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എആർ വീണ്ടും എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഹലോ,
5: ഹലോ,
4: ആരാണ് സംസാരിക്കുന്നത്?
5: സംസാരിക്കുന്നത്
4: ആരാണ്? വ്യക്തമായില്ല, ആരാണ്?
5: സംസാരിക്കുന്നത്
4: എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ആണോ മോൻ, എത്തലാണ് പഠിക്കുന്നേ? ആണോ, മിടുക്കൻ കുട്ടിയാണോ? ആ, ഏത് പാട്ടാണ് മോന് വേണ്ടത്? എന്താ പറഞ്ഞ, വ്യക്തമല്ല. കൂട്ടുകാർക്ക് വേണ്ടിട്ടാണ് പാട്ട് വേണ്ടത്. ഏത് പാട്ടാണ് വേണ്ടത്? രണ്ടു പാട്ടുകൾ വെക്കാൻ പറ്റുമോ? ഒരു പാട്ടല്ലേ ഒരു നേരം പറ്റൂ. കുഞ്ഞിന് ഏത് പാട്ടാണ് വേണ്ടത്? അത് ആൻറ്റി വെച്ചു തരാം.

0: വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും വിളിക്കേണ്ട നമ്പർ 9544700912. അപ്പോൾ നമുക്ക് ഗാനമഞ്ചരിയിലൂടെ പാട്ടുകൾ കേൾക്കാം. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുന്നതല്ല, നമ്മൾ ജീവിച്ച ചില നിമിഷങ്ങളെ വീണ്ടും കേൾക്കുന്നതാണ്. കുട്ടിക്കാലത്ത് കേട്ടിരുന്ന പാട്ടുകൾ ഇന്നും മനസ്സിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? അമ്മയുടെയും അച്ഛന്റെയും കൂടെ കേട്ട പാട്ടുകൾ, സ്കൂൾ കാലത്തെ പാട്ടുകൾ തുടങ്ങിയവയാണവ. മലയാള സിനിമയിൽ മഴയ്ക്ക് ഇത്രയും പ്രാധാന്യം കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലേ? മഴ, പ്രണയം, പാട്ട് അല്ലെ എന്ന കോമ്പിനേഷൻ വളരെ നല്ല ഫീലാണ് നൽകുന്നത്. അതുപോലെ ഒരു യാത്രയിൽ ഹെഡ്ഫോണിൽ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ യാത്രയുടെ അനുഭവം തന്നെ മാറുന്നതായിട്ട് നമുക്ക് തോന്നും. ചില യാത്രകൾക്ക് കൂട്ടായി ഒരാൾ വേണമെന്നില്ല, പകരം ഒരു നല്ല പാട്ട് മതി. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: സജി,
0: ഏത് പാട്ടാണ് വേണ്ടത്? ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. വേലു ഫ്രം മൈനാഗപ്പള്ളി, പൂക്കാര എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
5: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
6: ഞാനവളെ സതി, എടക്കളങ്ങര സതിയ.
5: ആ സതി, പറയൂ അമ്മേ, ഏത് പാട്ടാണ് വേണ്ടത്?
6: എനിക്ക് തേന്മാവും കൊമ്പത്തെ സിനിമയ്ക്കകത്ത് ഇല്ല കല്ലിപ്പൂങ്കുലിയെന്നുള്ള പാട്ടുണ്ടല്ലോ,
5: ഞാൻ നേരത്തെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മള് തേന്മാവൻ കൊമ്പത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിലെ രണ്ട് പാട്ടൊക്കെ പ്ലേ ചെയ്തു. ആ സിനിമ വീണ്ടും, അല്ലല്ല, പ്ലേ ചെയ്യാം എന്ന കാരണം, ആ സിനിമ വീണ്ടും റീ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിന്റെ അപ്പൊ നമുക്ക് അതിനകത്തെ അമ്മ പറഞ്ഞ പാട്ട് വെച്ചുതരാം കേട്ടോ. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും വെച്ച് കൊടുക്കണോ ഈ പാട്ട്? ഓക്കെ, നാത്തുവിന് വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
6: ശരി,
5: നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. ചന്ദ്രികയാണ് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. യമിമോൾക്ക് വേണ്ടിയിട്ട് വെള്ളി നക്ഷത്രം സിനിമയിലെ കുക്കുരു കുക്കു കുറുക്കൻ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനോഹരമായി പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് തിരികെ വരാം.

വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. കോപം നിങ്ങളുടെ കരളെ ശക്തി കുറയ്ക്കും, ദുഃഖം നിങ്ങളുടെ ശ്വാസകോശത്തെ ദുർബലമാക്കും, ആശങ്ക നിങ്ങളുടെ വയറിനെ ബാധിക്കും, ഭയം നിങ്ങളുടെ വൃക്കകളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കും, മാനസിക സമ്മർദ്ദം ഹൃദയത്തെയും തലച്ചോറിനെയും തളർത്തും. നമ്മുടെ ശരീരത്തിനെ മൊത്തം തളർത്തുന്ന കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ശരീരത്തിന് ഉന്മേഷം കൂട്ടാൻ മനോഹരമായ പാട്ട് കേൾക്കൂ എൻ റേഡിയോ 91.2. അപ്പോൾ നമ്മുടെ ഗാനമഞ്ജരിയുടെ സമയം ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പെന്ന് മന്ത്രി CP ജോൺ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ സമ്പാദ്യവും കരുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ അടിമുടി മാറിയതായി അദ്ദേഹം പറഞ്ഞു. പൊതുസേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഭരണത്തലവൻ എന്ന നിലയിൽ 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളും അഭിനന്ദനം അറിയിച്ചു. ജപ്പാൻ, നൈജീരിയ, ബെൽജിയം, ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് ആശംസകൾ അറിയിച്ചത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിനുശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. മഹാരാഷ്ട്രയിലെ NTPC സിന്നർ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് 300 MW വരെ വൈദ്യുതി ലഭ്യമാക്കും. പുനരുപയോഗ ഊർജ്ജ സംഭരണം, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസ് മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പാണെന്ന് മന്ത്രി പറഞ്ഞു.
1: ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1965 KSRTC രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒരു കാർഗോ ലോജിസ്റ്റിക്സ് വിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്, അത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. വെറ്റ്ലീസ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. 30 രൂപ പെർ കിലോമീറ്റർ എന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
0: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർപേഴ്സണും ആരോഗ്യമന്ത്രി വൈസ് ചെയർപേഴ്സണുമാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തിന് മാതൃകയാകുന്ന ആരോഗ്യ സംരക്ഷണ ശൈലി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി M. ലിജു ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ്, ഇന്റലിജൻസ്, റിസർച്ച് ആന്റ് അനാലിസിസ്, സൈബർ ഇന്റലിജൻസ് ആന്റ് സൈബർ ഓപ്പറേഷൻസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ച് ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ സംവിധാനമാണ് ബ്യൂറോയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബാക്കിയുള്ള ഓഡിറ്റ് പരാമർശങ്ങൾ പരിഹരിക്കാൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന പദ്ധതിയായ സ്വസ്ഥം തദ്ദേശം ആരംഭിച്ചു. വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിലെ 91 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ 3 വർഷങ്ങളിലെ ഓഡിറ്റ് തടസ്സങ്ങളാണ് പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായത്തോടെ പരിഹരിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനപരമായ അടിത്തറ ഭദ്രമാക്കുന്നതിനും ഓഡിറ്റ് കുരുക്കുകൾ അഴിച്ചുവെച്ച് തല ഉയർത്തി നിൽക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പര്യാപ്തമാക്കുന്നതിനുമാണ് സ്വസ്ഥം തദ്ദേശ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്റ് മിത്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കും.
0: സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളും നിയമസഭാ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പട്ടുവം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഡിജിറ്റൽ ലൈബ്രറി സജീവമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ കുട്ടികളുമായുള്ള പ്രതിവാര സംവാദമായ കളം പരിപാടിയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: പട്ടുവം MRSലെ 35 വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ കളം പരിപാടിയിലെ അതിഥികളായി എത്തിയത്. നിങ്ങളിൽ ആരൊക്കെ ദിവസവും പത്രം വായിക്കും എന്ന കളക്ടറുടെ ചോദ്യത്തിന് വായിക്കാൻ പത്രമില്ലെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ഇതിന് പരിഹാരമായാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ഹൌ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന പത്രവായനയുടെ പുതിയ സെഷൻ കൂടി ഉൾപ്പെടുത്താൻ ജില്ലാ കളക്ടർ അധ്യാപകരോട് നിർദ്ദേശിച്ചത്. അടുത്തയാഴ്ച മുതൽ ഇതിന്റെ പുരോഗതിയും കളക്ടർ നേരിട്ട് അന്വേഷിക്കും.
0: 2026 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കാഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർ അർഹരായി. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മ്യൂസിയം വകുപ്പിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി ഒജെ ജനീഷ്. തിരുവനന്തപുരത്ത് വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗശാല പരിപാലനത്തിന് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മൃഗങ്ങളുടെ പരിപാലനം ഒരു നിശ്ചിത കാലത്തേക്ക് സ്പോൺസർ ചെയ്യുന്നതിനായി സ്വകാര്യ വ്യക്തികളെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഡിജിറ്റൽ സാക്ഷരതയില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെയും പ്രമുഖ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. PIB ADG വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സ്കൂൾ സുരക്ഷാ പദ്ധതി തയ്യാറാക്കി ഉസ്കൂൾ ആപ്പിൽ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഓടക്കാലെ ഗവൺമെന്റ് HSS ഓഡിറ്റോറിയം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരിമാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പെന്ന് മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: Life Sketch with Jabir.
1: നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും സന്തോഷമോ പ്രചോദനമോ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കെത്ര ആനന്ദവും അഭിമാനവുമായിരിക്കും. മറിച്ച് എല്ലില്ലാത്ത നാവിൻ്റെ ദയരഹിതമായ പറച്ചിലുകൾ കൊണ്ട് നാം ആരുടെയെങ്കിലും മനസ്സ് മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? അത് കാരണമായിട്ട് ജീവിച്ചിരിക്കേണ്ട ആരെങ്കിലും മൺമറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ ജീവിതാന്ത്യം വരെയും നാം നീറിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇനിയൊരു ജീവിതാനുഭവം പറയാം. പഴയൊരു സ്പോർട്സ് താരമാണ് കഥാപാത്രം. ഇന്നവർക്ക് 80 വയസ്സിലധികം പ്രായമുണ്ടാകും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാഷണൽ ലെവലിൽ ഡൽഹിയിൽ മത്സരിക്കാൻ പോയതാണ്. ആ മത്സരത്തിനിടയിൽ അവിടെ വെച്ച് അവർക്കൊരു ആക്സിഡന്റ് പറ്റി. ഗർഭപാത്രത്തിന് കാര്യമായ ക്ഷതം സംഭവിച്ചു. ഒടുവിൽ ആ ഗർഭപാത്രം എടുത്തൊഴിവാക്കേണ്ടി വന്നു. ആ പെൺകുട്ടിക്ക് എത്രത്തോളം വിഷമമുണ്ടായിരിക്കാം ആ സമയത്ത്. അങ്ങനെ കരഞ്ഞിരിക്കുന്ന അവളോട് കുടുംബത്തിലെ അമ്മായി പറഞ്ഞത്രേ, അതേതായാലും നന്നായി, നീ ഇനി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. 60 വർഷങ്ങൾക്ക് മുമ്പ് അമ്മായി പറഞ്ഞ വാക്കിൽ ഇന്നും ആ മനസ്സ് പിടയുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നു. ചില മനുഷ്യർ ചെയ്തതും പറഞ്ഞതും ചില മനുഷ്യരുടെ സമീപനങ്ങളും ഉണങ്ങാത്ത മുറിവായി നീട്ടുന്നില്ലേ നമുക്ക് ഉണ്ട്. മാപ്പ് കൊടുക്കാൻ അവരൊന്നും അർഹരല്ലെന്ന് തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അർഹതയില്ലാത്തവർക്ക് നൽകുമ്പോൾ മഹത്വം വർദ്ധിക്കുന്ന ഒരേ ഒരു കാര്യമാണ് മാപ്പ് കൊടുക്കൽ. അതുകൊണ്ട് നാം അവർക്ക് മാപ്പ് കൊടുക്കുക, ചെയ്തത് മറക്കുക, അവരെ മാത്രം ഓർക്കുക. നമുക്ക് ദുഃഖം തന്നവരെ ഓർത്തു നോക്കും. ചെയ്ത തെറ്റിൽ ചിലപ്പോൾ അവരും സങ്കടപ്പെട്ടിരിക്കാം. എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ മനസ്സൊന്നും ആ ചെറിയ മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാകാം. സാരമില്ല എന്ന് നമ്മളൊന്ന് പറയാൻ അവർ കാത്തിരിക്കുന്നു. ഒരാൾ മാപ്പേകുമ്പോൾ രണ്ട് ഹൃദയങ്ങളാണ് ശാന്തമാകുന്നത്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും മനുഷ്യരോട് അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ വിട്ടുപോകരുത്. കാരണം നമ്മുടെ ഓരോ വാക്കിനും ഒരു ജീവന്റെ വിലയുണ്ട്. നാം പറഞ്ഞതൊക്കെ നമ്മളെന്നെ മറന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ അക്രമം ഏറ്റുവാങ്ങിയ, നമ്മുടെ കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങിയവരൊന്നും മറന്നു പോയിട്ടുണ്ടാവില്ല. പോയൊരു മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താശ്വാസമായിരിക്കും? നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. അറിഞ്ഞോ അറിയാതെയോ ആരെയും വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ മുറിപ്പെടുത്താതെ ഇരിക്കാനും ശ്രമിക്കുക. അഥവാ വന്നു പോയാൽ മാപ്പ് ചോദിക്കാൻ മറന്നു പോകണ്ട, അറച്ചു നിൽക്കണ്ട. എപ്പോഴും നന്മയുണ്ടാവട്ടെ.

0: ശുഭദിന ചിന്തകൾ.
1: മൂടില്ല, ഒന്നിനൊരു ഉഷാറില്ല, മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല. വല്ലാത്തൊരു ദിവസം, മോശം ദിവസം, ഇതൊക്കെ ചില ദിവസങ്ങളിൽ നാം പറയാറുള്ളതാണ്, പരിതപിക്കാറുള്ളതാണ്. ഇന്നൊന്നിനും തോന്നണില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യവുമാകാം. പക്ഷേ ആ മടുപ്പ് തകർക്കേണ്ടതും മുറിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ മാത്രം ബാധ്യത. മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രതീക്ഷ കൊണ്ടും കർത്തവ്യങ്ങൾ കൊണ്ടും കടമകൾ കൊണ്ടും ആ മടുപ്പിൻ്റെ മൂടുപടത്തെ നമുക്ക് വലിച്ചു കീറാനാവും, ദൂരേക്ക് എറിഞ്ഞു കളയാനാവും. നാം തിരിച്ചറിയേണ്ടത് ഓരോ ദിവസവും നന്ദിപൂർവമായ സ്മരണയോടെ വേണം ആരംഭിക്കാൻ. ജീവനാകുന്ന, ആരോഗ്യമാകുന്ന, ഇക്കാണുന്ന സന്തോഷമാകുന്ന എല്ലാം നൽകുന്ന ഒരു പ്രഭാതം നമ്മിലേക്ക് വരുമ്പോൾ അതിനെ നന്ദിപൂർവം സ്മരിച്ചുകൊണ്ട് വേണം ഉണരാൻ. അതുകൊണ്ട് തന്നെയാണ് പല വിശ്വാസങ്ങളിലും ഉണർന്നാലുടൻ തന്നെ ചൊല്ലേണ്ട ശ്ലോകങ്ങളും പ്രാർത്ഥനകളുമൊക്കെ മനുഷ്യരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ശ്ലോകങ്ങളും വാക്യങ്ങളും ചൊല്ലുവാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദിവസത്തിൻ്റെ മനോഹാരിത ഉൾക്കൊള്ളാനുള്ള ഒരു രൂപഭാവം ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ തുടങ്ങിയാൽ ഏത് മുഷിപ്പുള്ള ദിവസത്തിലും ഏത് മടുപ്പുള്ള ദിവസത്തിലും തിളങ്ങുന്ന ഒരു രേഖ നമുക്കെവിടെയെങ്കിലും കാണാൻ കഴിയും. ആ രേഖയിലേക്ക് നാം പ്രവേശിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മടുപ്പാകെ മാറും. ചിലപ്പോൾ ആ രേഖ നല്ലൊരു പുസ്തകമാകാം, ചിലപ്പോൾ ഒരു സേവനമാകാം, ചിലപ്പോൾ ചില ഓർമ്മകളാകാം, ചില കൂടിക്കാഴ്ചകളാകാം, ചില സന്തോഷങ്ങളാകാം, ചില വാട്സപ്പ് മെസ്സേജുകളാകാം. ഇങ്ങനെയൊക്കെ അതിന് വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. അത് തിരിച്ചറിയാവുന്നത് നമുക്ക് മാത്രമാണെന്ന് മറക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ മുഷിപ്പും മടുപ്പും നമുക്ക് വലിച്ച് ദൂരേക്കെറിയാം. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നല്ല ഊർജ്ജസ്വലമായി ഓരോ പ്രഭാതത്തെയും കരുത്തുള്ള പ്രഭാതങ്ങളാക്കി മാറ്റാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.

0: Life Sketch with Jabir.
1: നമ്മുടെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും സന്തോഷമോ പ്രചോദനമോ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്കെത്ര ആനന്ദവും അഭിമാനവുമായിരിക്കും. മറിച്ച് എല്ലില്ലാത്ത നാവിൻ്റെ ദയരഹിതമായ പറച്ചിലുകൾ കൊണ്ട് നാം ആരുടെയെങ്കിലും മനസ്സ് മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? അത് കാരണമായിട്ട് ജീവിച്ചിരിക്കേണ്ട ആരെങ്കിലും മൺമറിഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ ജീവിതാന്ത്യം വരെയും നാം നീറിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇനിയൊരു ജീവിതാനുഭവം പറയാം. പഴയൊരു സ്പോർട്സ് താരമാണ് കഥാപാത്രം. ഇന്നവർക്ക് 80 വയസ്സിലധികം പ്രായമുണ്ടാകും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാഷണൽ ലെവലിൽ ഡൽഹിയിൽ മത്സരിക്കാൻ പോയതാണ്. ആ മത്സരത്തിനിടയിൽ അവിടെ വെച്ച് അവർക്കൊരു ആക്സിഡൻ്റ് പറ്റി. ഗർഭപാത്രത്തിന് കാര്യമായ ക്ഷതം സംഭവിച്ചു. ഒടുവിൽ ആ ഗർഭപാത്രം എടുത്തൊഴിവാക്കേണ്ടി വന്നു. ആ പെൺകുട്ടിക്ക് എത്രത്തോളം വിഷമമുണ്ടായിരിക്കാം ആ സമയത്ത്. അങ്ങനെ കരഞ്ഞിരിക്കുന്ന അവളോട് കുടുംബത്തിലെ അമ്മായി പറഞ്ഞത്രേ, അതേതായാലും നന്നായി, നീ ഇനി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കില്ലല്ലോ. 60 വർഷങ്ങൾക്ക് മുമ്പ് അമ്മായി പറഞ്ഞ വാക്കിൽ ഇന്നും ആ മനസ്സ് പിടയുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നു. ചില മനുഷ്യർ ചെയ്തതും പറഞ്ഞതും ചില മനുഷ്യരുടെ സമീപനങ്ങളും ഉണങ്ങാത്ത മുറിവായി നീറ്റുന്നില്ലേ നമുക്ക് ഉണ്ട്. മാപ്പ് കൊടുക്കാൻ അവരൊന്നും അർഹരല്ലെന്ന് തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അർഹതയില്ലാത്തവർക്ക് നൽകുമ്പോൾ മഹത്വം വർദ്ധിക്കുന്ന ഒരേ ഒരു കാര്യമാണ് മാപ്പ് കൊടുക്കൽ. അതുകൊണ്ട് നാം അവർക്ക് മാപ്പ് കൊടുക്കുക, ചെയ്തത് മറക്കുക, അവരെ മാത്രം ഓർക്കുക. നമുക്ക് ദുഃഖം തന്നവരെ ഓർത്തു നോക്കൂ. ചെയ്ത തെറ്റിൽ ചിലപ്പോൾ അവരും സങ്കടപ്പെട്ടിരിക്കാം. എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ മനസ്സൊന്നും ആ ചെറിയ മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാകാം. സാരമില്ല എന്ന് നമ്മളൊന്നു പറയാൻ അവർ കാത്തിരിക്കുന്നു. ഒരാൾ മാപ്പേകുമ്പോൾ രണ്ട് ഹൃദയങ്ങളാണ് ശാന്തമാകുന്നത്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും മനുഷ്യരോട് അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ വിട്ടുപോകരുത്. കാരണം നമ്മുടെ ഓരോ വാക്കിനും ഒരു ജീവന്റെ വിലയുണ്ട്. നാം പറഞ്ഞതൊക്കെ നമ്മളെന്നേ മറന്നിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ അക്രമം ഏറ്റുവാങ്ങിയ, നമ്മുടെ കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങിയവരൊന്നും മറന്നുപോയിട്ടുണ്ടാവില്ല. പോയൊരു മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താശ്വാസമായിരിക്കും. നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക. അറിഞ്ഞോ അറിയാതെയോ ആരെയും വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ മുറിപ്പെടുത്താതെ ഇരിക്കാനും ശ്രമിക്കുക. അഥവാ വന്നു പോയാൽ മാപ്പ് ചോദിക്കാൻ മറന്നു പോകണ്ട, അറച്ചു നിൽക്കണ്ട. എപ്പോഴും നന്മയുണ്ടാവട്ടെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264396. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.